ഒരു വലിയ പർവ്വതത്തിന് മുന്നിൽ എത്തിപ്പെട്ട ഒരു ചെറിയ അരുവി തന്റെ മുന്നോട്ടുള്ള യാത്ര ഓർത്ത് വലിയ നിരാശയിലായി. എന്നാൽ ഭീമാകാരമായ ആ തടസ്സം കണ്ട് പിന്മാറാൻ തയ്യാറാകാതെ പർവ്വതത്തിന്റെ വിള്ളലുകളിലൂടെ അത് നിരന്തരം ഒഴുകാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ ചെറിയ അരുവിയുടെ നിരന്തരമായ പ്രയത്നം ആ കഠിനമായ പർവ്വതത്തെ പിളർത്തിക്കൊണ്ട് അതിമനോഹരമായ ഒരു താഴ്വര സൃഷ്ടിച്ചു. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും പരാജയ ഭീതിയില്ലാതെ നിരന്തരം പരിശ്രമിച്ചാൽ ഏത് വലിയ തടസ്സങ്ങളെയും മറികടന്ന് വിജയം നേടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 29, കൊല്ലവർഷം 1201, കർക്കിടകം 13, ബുധനാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ചെറിയ
3: വലിയ വർത്തമാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി.

0: மார்னிங் போஜோ.
1: Hi, hello, very good morning and welcome to Morning Mojo on Asfreya FM 90, Nadinoppam, Nattarkoppam. Morning Mojo ഇമായിട്ട് ദാ ഈ ഒരു പ്രഭാതത്തിലെത്തി ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പം എന്തായാലും ഒരു അടിപൊളി ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്, തുടക്കമിടാനായിട്ട് പോവുകയാണ്. ഇന്നലത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നല്ലേ, നല്ലൊരു മഴ. കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു മഴയത്ത് കിടന്നുറങ്ങാൻ പറ്റി. അപ്പം നല്ല ഉറക്കമൊക്കെ ലഭിച്ച ആ ഒരു ക്ഷീണമൊക്കെ മാറി എഴുന്നേൽക്കുന്നവരുണ്ടാകും. അപ്പം എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് മോർണിംഗ് മോജോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിത് 29-ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 29 എന്ന് പറയുമ്പോൾ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയൊരു മാസത്തിലേക്ക് കടക്കുകയായി എന്നുള്ളൊരു റിയലൈസേഷൻ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നല്ലൊരു മന്ത് കൂടി ആകട്ടെ അല്ലേ, ഈ ഒരു മാസം കടന്നു പോകുമ്പോഴത്തേക്കും അങ്ങനെ എന്താ ഓർക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആ ഒരു മന്ത് അങ്ങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ പുതിയ ഒരു മാസത്തിലേക്ക് കടക്കുകയായി. പിന്നെ ഓണത്തിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് 10 മണി വരെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ടാകും. സോ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്ഫ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
6: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
5: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
7: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഹോജോ.
2: പലവിധ ഹോബീസും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ കാരണം നേരത്തെ ഉറങ്ങാനായിട്ട് സാധിക്കാത്ത അല്ലെങ്കിൽ മടിയുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് വേണമെങ്കിൽ പറയാല്ലേ. കാരണം നേരത്തെ ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫോണൊക്കെ വന്നതോടുകൂടിയിട്ട് ഉറക്കം എന്നുള്ളത് ഒരു 8 മണിക്കൂർ എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും ഇപ്പോഴത്തെ ആ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ ആൾക്കാരുടെ ഒരു ഹോബി വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 6, 7, 5 ഒക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പല ആളുകളും അത്തരത്തിൽ കിടന്നുറങ്ങുന്നവരായിരിക്കും. അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ല 8 പണി വരുന്നുണ്ട് കേട്ടോ. അതായത് ഉറക്കം എത്രത്തോളം പ്രധാനമാണെന്ന് ചോദിക്കുകയാണെങ്കിലും മുതിർന്നവർ ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്ന് പറയാറുണ്ട്. നല്ല ഉറക്കം നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സ്വാഭാവിക പ്രവർത്തനങ്ങൾ ക്രമത്തിലാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദം കൂടും, മെറ്റബോളിസം തകരാറിലാകും, നമ്മുടെ ഹോർമോൺ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ടും മാറും. അപ്പോൾ ഉറക്കം മര്യാദക്ക് ലഭിക്കാത്ത ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഈ വൈകി ഉറങ്ങുന്നതും ക്രമരഹിതവുമായിട്ടുള്ള ഉറക്കം നമ്മുടെ ഹൃദയത്തിനും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഒരുപാട് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അത് മാത്രമല്ല മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്ഥിരമായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാകും, ശ്രദ്ധക്കുറവുണ്ടാകും, അമിതമായിട്ടുള്ള വിശപ്പുണ്ടാകും, ഭാരം കൂടുക, മാനസിക സമ്മർദ്ദം, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ് ഉറങ്ങാത്തവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഉറക്കത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമൊന്നും വരത്തില്ല. അപ്പോൾ 1 മണിക്കൂർ മുമ്പേ അത് മാറ്റി കഴിഞ്ഞിട്ട് പതിയെ പോയി കിടക്കുക, പതിയെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ രാത്രി ഈ കാപ്പിയും എനർജി ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഉറങ്ങാനുള്ള ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന പാനീയങ്ങളാണ് കാപ്പി, എനർജി ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാത്രിയിൽ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കാതിരിക്കുക. മാത്രമല്ല നമ്മുടെ ശരീരം പറയുന്നത് കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതായത് തുടർച്ചയായിട്ട് ഉറക്കക്കുറവോ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക, എത്രയും വേഗം ഒരു ഡോക്ടറിനെ പോയി കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓർമ്മിക്കേണ്ട വേറൊരു കാര്യം, നല്ല ഭക്ഷണവും അതുപോലെ വ്യായാമവും ഒക്കെ പോലെ തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്, നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ കൃത്യമായിട്ട് ഉറങ്ങാത്ത ആളുകളൊക്കെ ഇന്ന് തൊട്ടാണെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നേരത്തെ കിടന്നുറങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണല്ലേ പലപ്പോഴും. ആ ഒരു കാര്യം മറക്കാതിരിക്കുക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാറുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ഹരിദഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1-ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപാദന മേഖല 7.8%, വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാറ്റ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
2: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
1: പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. DRDO സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. US സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി US. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം മോർണിംഗ് ബോജോ.
1: ഈ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം ഈ മുതിർന്നവരിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒക്കെ ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അമിതമായിട്ടുള്ള ഈ ഒരു സ്ക്രീൻ ടൈം പഠനത്തെയും അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകളെയും ഒക്കെ ബാധിക്കുമ്പോൾ ഇപ്പോൾ സഹായത്തിനായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ ഡി ഡാഡ് അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളിലെ മൊബൈൽ ഇൻ്റർനെറ്റ് അടിമത്തതയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു ഡി ഡാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിങ്ങിലൂടെയൊക്കെ ഈ കുട്ടികൾക്ക് ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുക, അതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി പോലീസായിട്ട് നടപ്പാക്കുന്നത്. കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കായിട്ട് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായവും ഇതുവഴി ലഭ്യമാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വിവിധ ജില്ലകളിലായിട്ട് 6 സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സഹായം നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികളിൽ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ആസക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിനും കൗൺസിലിങ്ങിനുമായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9497900200 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9497900200 എന്നതാണ് നമ്പർ. കുറേയൊക്കെ കുട്ടികളുടെ ഈ ഒരു എന്താ പറയുക അഡിക്ഷന് കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. കാരണം അവർ കൂടുതൽ കാര്യങ്ങൾക്കും വാശി പിടിക്കുമ്പോഴത്തേക്കും ആ ഒരു വാശി മാറ്റാനായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കാണിക്കാറുണ്ട്, അതിൽ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് പലപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ്. കാരണം നമുക്കൊന്ന് സൗകര്യമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം അതാണ്. പക്ഷേ അത് നമ്മൾ പോലും അറിയാതെ അത് കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കേവലം ഫോണുകളിൽ മാത്രമായിട്ട് ഒതുങ്ങേണ്ടതല്ല കുട്ടികളുടെ ലൈഫ്, ബാല്യം എന്ന് പറയുന്നത്. എന്തായാലും സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബോജോ ആണ്, വിത്ത് മീ ആർ ജെ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. ബി ഫോം അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ സ്വകാര്യ സ്വാശ്രയ ഫാർമസി കോളേജുകളിൽ ബി ഫാം പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെന്റ് നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കീം ഫാർമസി റാങ്ക് പട്ടികയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർക്ക് CEE.kerala.gov.in/keem2026 എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മാസം 31st വൈകുന്നേരം 4 മുൻപ് ഓപ്ഷൻ നൽകണം എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീസായിട്ട് 2000 അടക്കേണ്ടതായിട്ട് വരും. പിന്നെ പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗക്കാർക്കും അതുപോലെ ജുവനൈൽ നിർഭയ ശ്രീ ചിത്ര ഹോമുകളിൽ നിന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും 500 അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ തുക പ്രവേശന സമയത്ത് ഫീസിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എങ്കിൽ അത് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞ 3 എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഫോജോ.
2: ഈ ടൂറിസത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ടൂറിസം കോഴ്സൊക്കെ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള യോഗ്യത വരുന്നത് ബിരുദമാണ്. മാത്രമല്ല വിജയകരമായിട്ട് ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നൽകുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് 3 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 0471 2321468 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471 2321468 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:16 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കേട്ടറിയാനുണ്ട്. സഖി ഫോൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഇങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ കോളിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0472919090 0474 1909 എന്ന നമ്പറിൽ ാണ് വിളിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ്. റാംജി വിഷു പറഞ്ഞിരിക്കുന്നത് കൊച്ചുമോളായിട്ടുള്ള അനുപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആശ്രയ എഫ് എം 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു ദിവസമാണ് റാംജി വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് ഞാനും വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്: ഹായ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ദൃശ്യ, കൊല്ലം ഓയൂർ. ഇന്ന് എൻ്റെ മോളുടെ 6th ബർത്ത്ഡേ ആണ്. അനിഖ എന്നാണ് പേര്. ഒന്ന് വിഷ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കേ, അപ്പോൾ എന്തായാലും ഇന്ന് 6th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനിഖ മോൾക്ക് നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. ആൻഡ് ഇന്നത്തെ ദിവസം തന്നെ ഒരു മനോഹരമായ ദിവസമായി മാറട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈഖയാണ്, ഫ്രം ഐനിക്കോട് നിന്നും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെയല്ല. വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരാം. പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അത് നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യമായിട്ട് മാറാം, പക്ഷേ അങ്ങനെയല്ല. അരിമണി ഉറുമ്പിന് അത്രയും ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കറക്റ്റാണല്ലേ. ഒരു അരിമണി ഉറുമ്പിന് എത്രത്തോളം ഭാരമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് വലിയ ഭാരമുള്ളൊരു കാര്യമല്ലല്ലേ. എന്തായാലും പലർക്കും പല പ്രോബ്ലംസ് ഉണ്ടാകും. അത് ആൾക്കാരുടെ ആ ഒരു മൈൻഡും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. ചിലർക്കത് വലുതായിട്ട് തോന്നാം, ചിലർക്കത് ചെറുതായിട്ട് തോന്നാം. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയല്ലേ. അപ്പോൾ മെസ്സേജ് അയച്ച സുലൈഖയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ketathu Sathyamanu. Assisia Medical College Hospital avadharippikkunnu the complete motherhood package. Pregnancyude aadi dinam mudal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, scanning adakkumulla sevanangalode normal delivery ku verum 22000 rupayum, cesarean 49000 rupayum maatram.
3: Assisia Medical College, Miyannur, Kollam.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞ് 47 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷസുകളൊക്കെ അറിയിക്കാനുള്ള സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 9 വരെയാണ് അതിനുള്ള ഒരു സമയം ഉള്ളത്. അപ്പോൾ ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. കണ്ട മനുഷ്യരിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി പരിഗണിക്കുന്ന മനുഷ്യരാണ്. മറ്റുള്ളവരുടെ അവസ്ഥയറിഞ്ഞ് പെരുമാറുന്ന മനുഷ്യരാണ്. ശുഭദിനം നേരുന്നു, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പരിഗണന ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മളെ ഒന്ന് ചെറുതായിട്ട് പരിഗണിക്കുമ്പോൾ പോലും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് വേറൊന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച മനോജേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ദീപചേശിയാണ്. ഗുഡ് മോർണിംഗ്. വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും നൽകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആൻഡ് ആ വലിയ സ്നേഹത്തോടെ ആശ്രയ സഹോദരങ്ങൾക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദീപചേശിക്കും നല്ലൊരു മനോഹരമായ സന്തോഷം നിറഞ്ഞ ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദിക്കയാണ്, ഫ്രം വടക്കേ വാവണ്ടൂർ നിന്നും. ഗുഡ് മോർണിംഗ് ആശ്രയ എഫ് എം, വെറി ഗുഡ് മോർണിംഗ്. ക്ഷമയോടെ കാത്തിരിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം എല്ലാത്തിനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, പിന്നെ മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കും നല്ലൊരു അടിപൊളി ബുധനാഴ്ചയായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകൾ അറിയിക്കാം, പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കോട്ട്സുകളൊക്കെ അറിയിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Kettida nirmanam ini oru prashnameyalla. Varshangalude paramparyamulla YS Metals ullappol, YS Metals logo thara nilavaramulla cement, steel, GI pipe, roofing materials enniva മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരകര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ടൈം ചെക്ക്.
9: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anusha. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് മോർണിംഗ് മോജോയിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡ് അപ്പ് ആകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണി മെസ്സേജ് അയച്ച് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഗുഡ് ഡേ വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ണിയുടെ ഫ്രണ്ട്സിനും ഉണ്ണിക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. എൻ്റെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ടീച്ചറാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, വെരി വെരി ഗുഡ് മോർണിംഗ്. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉറക്കവും ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമാകില്ല. ആർക്കാണോ കൂടുതൽ സൗകര്യങ്ങളുള്ളത് അയാൾ അത്രത്തോളം തന്നെ ആശയക്കുഴപ്പത്തിലാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മുടെ ജയലേഖ ടീച്ചർ അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടീച്ചറിനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. എൻ്റെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീതശേഷിയാണ്. ഹായ് അനുഷക്കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗീത ചേച്ചിക്കും നല്ലൊരു അടിപൊളി ബുധനാഴ്ചയായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയിക്കുകയാണ്. എൻ്റെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനിച്ചേട്ടനാണ്. ആശ്രയിൽ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതുപോലെ അനുഷയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ നന്മകൾ കാണാൻ ആരും കാണാൻ വേണ്ടിയാകരുത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. ലോകം അറിഞ്ഞില്ല എങ്കിലും നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ശുഭചിന്ത എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക്, അതത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള നല്ലൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ബിനിഷേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകളും കടലേറ്റവും ഉണ്ടായേക്കാമെന്നുള്ള ഒരു മുൻ അറിയിപ്പാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി, ബുധനാഴ്ച ഇന്ന് രാത്രി 11.5 വരെ തിരമാലകൾ 1.3 മീറ്റർ വരെ ഉയരും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കടലേറ്റത്തിന് സാധ്യതയുള്ള ഒരു സംഭവം കൂടാണ്, ഒരു കാര്യം കൂടാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിറങ്ങരുത്, ജാഗ്രത കർശനമായിട്ടും പാലിക്കണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടൽക്ഷോഭം രൂക്ഷമാകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതർ പറയുന്നതിനനുസരിച്ച് അവരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീരപ്രദേശങ്ങളിൽ ഇന്ന് 29-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റിൻ്റെയും സാധ്യത പറയുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് അതിൻ്റെതായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോകുന്നവരൊക്കെ പ്രത്യേകമായിട്ടും ജാഗ്രത പാലിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലാവസ്ഥയെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയും ശക്തമായ കാറ്റും പറയുന്നുണ്ട്. അതുമാത്രമല്ല, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ജില്ലകൾ ഇതുവരെയും പ്രത്യേകമായിട്ടും അലർട്ടൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ പോയി സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444717171.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
6: Chicken kazhikkanamengil Malabarinte Yatharthu Fried Chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod Branch, Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
7: Morning Mojo.
8: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനൂഷ. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ യൂണിയൻ ബാങ്കിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ വരുന്നത് 395 ഒഴിവുകളാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ റെഗുലർ നിയമനമാണ് കേട്ടോ. അപ്പോൾ തസ്തികകളും ഒഴിവ് നോക്കുകയാണെങ്കിൽ മാനേജർ വിഭാഗത്തിന് 163 സീറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സീനിയർ മാനേജർ വിഭാഗത്തിന് 153 ഒഴിവുകളും, ചീഫ് മാനേജർ വിഭാഗത്തിൽ 52, അസിസ്റ്റന്റ് ജനറൽ മാനേജർ വിഭാഗത്തിലെ 20, പിന്നെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വിഭാഗത്തിലെ 7 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. ഇനി യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ BE, BTEC, MCA, MSc, MTEC, CA, CFA, CMA, BCA, BCOM, ബിരുദം, ഡിപ്ലോമയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് www.unionbankofindia.bank.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, അവസാന തീയതി വരുന്നത് August 10th എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലിപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്,
5: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
7: പോകാം.
8: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
9: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
10: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
9: ഏവർക്കും സ്വാഗതം.
10: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
2: Ini arivumaashayangalum vaichariyam. Aasraya Madrunadu Masikeyude Varikaragan ningalkkum suvarnavasaram.
3: Nammude sargathmaka srushtikal Madrunadilude naadariyatte. Madrunadu Jeevakarunya Masika vaikkuka varikaravuka. Kooduthal vivarangalkku 9447789863 enna numberilekku bandhappedam. Ningalude business ini naadariyatte Aasraya FM 90 ilude parisyangal nalkuvanayi നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഭോജോ.
2: സൗജന്യ തൊഴിൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാസ്റ്റ് ഫുഡ് നിർമ്മാണം, അതുകൂടാതെ ബ്യൂട്ടീഷ്യൻ, പിന്നെ ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക്, ഈ ഒരു പരിശീലന പരിപാടികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപേക്ഷകർ 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലായിരിക്കണം, ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. അത് മാത്രമല്ല, ഇനി സ്വന്തമായിട്ട് സംരംഭം നടത്താനായിട്ട് താല്പര്യമുള്ളവരും ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് മുൻഗണന ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ BPL വിഭാഗം, അതുകൂടാതെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ, അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കുമാണ് മുൻഗണന വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പരിശീലനം, ഈ ഒരു പരിപാടിയുടെ പരിശീലനം, അതുപോലെ തന്നെ ഭക്ഷണം, താമസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൗജന്യമായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 0474253714 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474253714 എന്നതാണ് നമ്പർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:54 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. 2 o'clock ഇപ്പോൾ സമയം 10 മണി. The time is 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo
2: aashraya fm 90 naadinappam naatarkoppam
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് അനന്ത് എന്നാണ്.
0: അനന്ത് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് കടയ്ക്കൽ.
0: കടയ്ക്കൽ കൊല്ലം കടയ്ക്കൽക്കാരൻ. എന്താ ഇവിടെ പരിപാടി?
1: ഇവിടെ ഞാൻ ഇവിടെ കോളേജ് വർക്ക് ചെയ്യാം.
0: കോളേജ് വർക്ക് ചെയ്യാണ്. ആ അധ്യാപകനാണ്.
1: ഞാനവിടെ അക്കാഡമിക് കോർഡിനേറ്റർ എന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യാം.
0: ഓക്കെ ശരി ശരി. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛനമ്മ ചേച്ചി എന്റെ അനിയത്തിയുണ്ട് പപ്പയുണ്ട്. വലിയ കുടുംബമാണ്.
0: ഒരു വലിയ കുടുംബമാണ്.
1: അതെ അതെ അതെ.
0: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും.
1: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും.
0: ഓക്കെ. എന്നും അതുപോലെ സമാധാനത്തോടെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ.
1: താങ്ക് യു താങ്ക് യു.
0: അപ്പോഴേ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലി കുഴപ്പമില്ല, നല്ല ജോലിയാണ്, ഹാപ്പിയാണ്.
0: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടർ ചൂസ് ചെയ്തേ?
1: അങ്ങനെ അതൊന്നുമില്ല, പ്രത്യേകിച്ച് നമുക്ക് ഞാൻ ഇപ്പോൾ പഠിച്ച എംകോം ആണ്. അപ്പൊ ആ ഒരു ഫീൽഡിൽ വരുന്ന ജോലി ആയതുകൊണ്ട് ചൂസ് ചെയ്തതാണ്.
0: ഓക്കെ. ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ചൂസ് ചെയ്താണല്ലേ?
1: അതെ അതെ.
0: ശരി ശരി ശരി. അപ്പൊ ഈ കൊല്ലം കടയ്ക്കലിനെ പറ്റി എന്താ അഭിപ്രായം?
1: വളരെ നല്ല നാടാണ്, വളരെ നല്ല ആൾക്കാരാണ്. എല്ലാരും കൊല്ലത്തെ പറ്റി ഒരു അല്ലാത്തൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, ഇതെല്ലാം നല്ല ഒരു സ്ഥലമാണ്. എല്ലാരും വരാൻ വേണ്ടി പ്രത്യേകം പറയും.
0: കടയ്ക്കലിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, കടയ്ക്കൽ തിരുവാതിരയ്ക്ക്.
1: അതെ അതെ അതെ. ഭയങ്കര ഫേമസ് ഉത്സവമാണ്. ഇപ്പം എനിക്ക് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒരു തവണയെങ്കിലും കടയ്ക്കൽ തിരുവാതിര ഒന്ന് പങ്കെടുക്കുക.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞു കൊല്ലത്തെ പറ്റി എല്ലാവർക്കും ഒരു കളിയാക്കലുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തോന്നുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അധിക്ഷേപമാണ് നമ്മുടെ കൊല്ലം ജില്ലക്കാരെന്ന് പറയുമ്പോൾ, അല്ലെ? ആക്ച്വലി കൊല്ലം ജില്ലക്കാർ അത്ര പ്രശ്നക്കാരാണോ?
1: അത് നിങ്ങൾ നമ്മളുമായിട്ടൊന്ന് ഇടപഴകി കഴിഞ്ഞാലേക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊല്ലം കാര്യങ്ങനെയാണ്.
0: അപ്പൊ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് തെറ്റായ പ്രചരണമാണ്?
1: ഉറപ്പായിട്ടും. പിന്നെ അല്ലാതെ ഒന്നോ രണ്ടോ ഇൻസിഡൻസ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ജില്ല മൊത്തം നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് നമ്മളോട്ടൊന്ന് ഇടപഴകുക. പിള്ളേർ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇപ്പൊ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ജടായിപ്പാറയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നാട്ടിലോട്ട് വരിക, അത്രേ പറയാനുള്ളൂ.
0: എല്ലാ ജില്ലയിലും പ്രശ്നങ്ങളുണ്ട് അല്ലേ? എല്ലായിടത്തും പ്രശ്നക്കാരായ മനുഷ്യരുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നക്കാരായ മനുഷ്യരും അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ച് ആ ജില്ല മുഴുവൻ അങ്ങനെയാണെന്ന് പറയുന്നത് തെറ്റല്ലേ? അല്ലെ?
1: അത് തെറ്റാണ്. അപ്പം കുറച്ച് പേരെ മാത്രം വെച്ചിട്ട് ഒരു കാരണവശാലും ആ ജില്ലയിലുള്ള അത്രയും ജനങ്ങളെ അങ്ങനെ ഇതാക്കുന്ന ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള നല്ല ആൾക്കാർ ഒരുപാട് പേര് ഈ ജില്ലയിലുണ്ട്. അപ്പം അവരുമായിട്ട് കൂടുതൽ പരിചയപ്പെടാനും അങ്ങനെ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പറയും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നല്ലവരെ കൊല്ലം ജില്ലക്കാരായിട്ട് സംസാരിക്കാനും എന്താണ് ഒരു നല്ല ബന്ധം സൃഷ്ടിക്കാനും അവസരം എടുക്കട്ടെ അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി അനന്ത് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് ഇഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: Yes, once again we are back on Radio One Day with me RJ Srishant on Astraya FM 19 ആടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നമ്മുടെ അനന്ത് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞു കൊല്ലം ജില്ലക്കാർ എന്ന് പറയുമ്പോൾ ഒരുപാട് അധിക്ഷേപങ്ങൾക്ക് ഇപ്പൊ ഇരയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ. അപ്പൊ പലരും കളിയാക്കുന്നത് ഇവരോട് ഒരു ബന്ധം പോലും ഇല്ലാത്ത മനുഷ്യരാണ്. പക്ഷെ നമ്മളോടൊന്ന് ഇന്ററാക്ട് ചെയ്യുന്ന അവസരം കിട്ടുക, അല്ലെങ്കിൽ നമ്മളോട് ഒരു ബന്ധം സൃഷ്ടിക്കുന്ന ഒരു അവസരം കിട്ടുമോ മാത്രമാണ് എന്താണ് ആ ഒരു തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നല്ലേ.
1: ബാക്കിയുള്ള നല്ല ആൾക്കാർ ഒരുപാട് പേര് ഈ ജില്ലയിലുണ്ട്. അപ്പം അവരുമായിട്ട് കൂടുതൽ പരിചയപ്പെടാനും അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ നേരത്തെ ഫ്രണ്ട് പറയുന്ന കേട്ടോ എന്തോ ഒരു ഫുഡിന്റെ കാര്യം, ഫുഡ് ബ്ലോഗിംഗ്, അതെന്താണ്? ആക്ച്വലി കേട്ടില്ല.
1: അത് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, നമ്മൾ IIT പ്രൊഫഷണൽ ക്യാമ്പസ് എന്നൊരു കോളേജാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മൾ സ്റ്റാഫ്സ് എല്ലാം കൂടെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പൊ ഈ കൊട്ടാരക്കരയുള്ള നല്ല ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പേര് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ നല്ല ഫുഡ് സ്പോട്ട് തപ്പി നിൽക്കുകയാണ്.
1: അതെ അതെ അതെ.
0: എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം? അപ്പോൾ
1: നമ്മൾ ഇവിടെ ഇപ്പം മന്തി കഴിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക ഫുഡല്ല. ഏറ്റവും ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കാണുന്നതിൽ ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്ന ഫുഡ് അങ്ങനെയുള്ള സ്പോട്ട് നോക്കിയിട്ട് കഴിക്കാൻ പോകും.
0: ഓക്കെ, അപ്പൊ തികഞ്ഞ ഭക്ഷണ പ്രേമികളെ ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടിരിക്കുന്ന കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു സ്പോട്ട് കിട്ടട്ടെ, ആൻഡ് ഭക്ഷണം വയറാറെ ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ. ശരി, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ അനന്ത് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമതിലുള്ളപ്പോൾ
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio One Day with me RJ Srishant on Astraya FM 99.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകിലെത്തിയുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: സച്ചു.
0: സച്ചു, സച്ചു വീടടുത്ത് തന്നെയാണോ?
1: അതെ, അടുത്ത് തന്നെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഓക്കെ ആയിട്ട് പോകുന്നു.
0: ഓക്കെ, ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ഞാൻ സച്ചു, എന്താ ചെയ്യുന്നത്?
1: ഇപ്പം ബി എ ഫൈനൽ ഇയർ ആണ്.
0: ബി എ ഏതാണ്?
1: ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെ പോകുന്നു കോളേജ് ലൈഫൊക്കെ, പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല, പക്ഷെ സിനിമ കാണുന്നത്രൊന്നും ഇല്ല.
0: കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കോളേജ് എന്ന് പറയുമ്പോൾ ഒരു സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ലോകമായിരിക്കും കോളേജ് എന്ന് പറയുന്നത് അല്ലേ. പലരും കുന്നോളം പ്രതീക്ഷയോടെ പോയിട്ട് അവിടെ പോയിട്ട് പ്രതീക്ഷ മൊത്തം തയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ശരി, അപ്പൊ എന്തായാലും സിനിമയല്ല കോളേജ് ലൈഫ്, റിയൽ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ.
1: അതെ അതെ.
0: ശരി, അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവാണ്.
1: അതെ, ഇങ്ങനെ പോകുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണം ഫ്യൂച്ചറിൽ.
0: ഓക്കെ, ശരി. അപ്പോഴേ എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഒക്കെ എടുത്തത്? ഭാഷയോടുള്ള അധികമായിട്ടുള്ള താല്പര്യം കൊണ്ടാണോ?
1: ഏ, അങ്ങനൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ഡിഗ്രി ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം
0: അത്രേ ഉള്ളൂ.
1: പിന്നെ കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു.
0: ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി വേണം, അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തു. അതിൻ്റെ മാത്രമല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിട്ട് തോന്നി, അതുകൊണ്ട് ബി എ ഇംഗ്ലീഷ് എടുത്തു അല്ലേ.
1: അതെ.
0: അപ്പൊ ഇനി എന്താ പ്ലാൻ?
1: നീ ഇങ്ങനെ എന്തെങ്കിലും ഭാവി നോക്കണം, ഒരു കിടക്കുമല്ലേ ഫ്യൂച്ചർ.
0: അതെ അതെ, ഇനി ഒരുപാട് സമയമുണ്ട് അല്ലേ. അപ്പൊ ഇപ്പോഴേ നമ്മൾ ആലോചിച്ച് തല പോകുന്നില്ല അല്ലേ.
1: വെറുതെ ആവശ്യമില്ലല്ലോ, ഇപ്പൊ അങ്ങ് പോട്ടെ, ഇങ്ങനെ അങ്ങ് പോട്ടെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ എന്തായിരിക്കും?
1: ആഗ്രഹം, ഒരുപാട് ആഗ്രഹം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് ഒരു വിചാരം അത്ര ഉള്ളൂ.
0: ഓക്കെ, അങ്ങനെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും ഏതെങ്കിലും നടക്കട്ടെ. ശരി ശരി. അപ്പൊ എന്തായാലും ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പം ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ആൻഡ് ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തുടരകിലെത്തിയുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് സച്ചുവിനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 99.9.

0: ചിക്കനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് and Joy Alukas, Convent Junction, Kollam.

0: Yes, once again we are back on Radio 1D with me RJ Srishant Onastraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളെത്തിയുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: സജിത്ത്.
0: സജിത്ത് ഏട്ടാ വീട് എവിടെ തന്നെയാണോ?
1: വീട് ആയൂര്.
0: ആയൂരാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, വൈഫ്, രണ്ട് മക്കള്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഓക്കെ. മക്കളൊക്കെ പേരെന്താ മക്കളുടെ?
1: സനയ, സാനന്ദന.
0: അടിപൊളി പേരാണ് സനയ, സാനന്ദന. ഈ സാനന്ദന, സനയ, അതെന്താ അങ്ങനെ രണ്ട് പേരുടെ വ്യത്യസ്തമായിട്ട്?
1: ഞാൻ ഗൾഫിലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പം അവിടുത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. മൂത്താക്ക് സനയ എന്ന് പേരിട്ടു. രണ്ടാമത്തേക്ക് കൃഷ്ണൻ, ആൺകുട്ടി ആണെങ്കിൽ കൃഷ്ണൻ, കൃഷ്ണന്റെ പേരിടാൻ വേണ്ടിയിട്ടായിരുന്നു. ശിവൻകൊച്ചായിരുന്നു. അപ്പം ആ നന്ദന എന്നുള്ളതിൽ ചേർത്ത് കയറ്റി.
0: ഓക്കെ, വളരെ അർത്ഥവത്തായ പേരൊക്കെയാണ് കേട്ടോ. ശരി ശരി. അപ്പം ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ജീവിതം കുഴപ്പമില്ല, തട്ടിയും മുട്ടിയും ദൈവം തമ്പുരാൻ തരുന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
0: അതെ, ജീവിതമാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നല്ല സന്തോഷമുണ്ട്, വേദനയുണ്ട്, എല്ലാം നിറഞ്ഞ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
1: പോയിക്കൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും.
0: ശരി ശരി. അപ്പം എന്താ ചെയ്യുന്നത്?
1: ഞാൻ സൂപ്പർവൈസറാണ്.
0: സൂപ്പർവൈസറാണ്? എവിടെയാണ്?
1: ആന്ധ്രാപ്രദേശിലാണ്.
0: ആന്ധ്രയിലാണ്. ഓക്കെ. അപ്പോ എങ്ങനെ പോകുന്നു ആന്ധ്ര ജീവിതമൊക്കെ?
1: ആന്ധ്ര ലൈഫ് ഇപ്പം കഠിനമാണ്, നല്ല വെയിലാണ്. നമ്മുടെ നാട്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 40-45 സിറ്റുവേഷൻ, നല്ല വെയിലും കാര്യങ്ങളും. കുഴപ്പമില്ല, നല്ല സാലറി ഒക്കെ ഉണ്ട്, കുടുംബം ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ആന്ധ്രയിലെ ജീവിതമാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ കേരളത്തിലെ ജീവിതമാണ് ഏറ്റവും ബെസ്റ്റ്?
1: ജോബ് കൊണ്ട് ആന്ധ്ര ലൈഫാണ് ബെസ്റ്റ്. അല്ലാതെ നമ്മുടെ അന്തരീക്ഷവും കാര്യങ്ങളും വെച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ നാട് തന്നെയാണ്, ഫുഡ് കാര്യങ്ങള്, കാലാവസ്ഥ. ജോബിനെ വെച്ച് നോക്കുവാണെങ്കിൽ ആന്ധ്ര തന്നെ ബെസ്റ്റ്. കാരണം നാട്ടിൽ നിന്നിട്ട് പ്രയോജനമില്ല. കാരണം നമ്മളിപ്പോ ഒരു 30 ദിവസത്തിനുള്ളിൽ, നമ്മളിപ്പം നാട്ടിൽ നിൽക്കുവാണെങ്കിൽ ആ 30 ദിവസത്തിനുള്ളിൽ ഒരു 15 ലീവെങ്കിലും എടുക്കും. ആ കല്യാണം, അത് ഇത്, വീടിന് എന്തെങ്കിലും ഒരു ഇതാണ്. പക്ഷേ കറക്റ്റ് സാലറി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് 30 ദിവസം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സാലറി നമ്മുടെ പോക്കറ്റിൽ വരും. നമുക്ക് അതിനകത്ത് വേറൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ടൈമിന് ഡ്യൂട്ടിക്ക് പോവാ, കയറുക, പോവാ. അതാണ് ആന്ധ്രയും കേരളത്തിലും ഉള്ള വലിയ വ്യത്യാസം വരുന്നത്. അത്രയേ ഉള്ളൂ ജോബിൻ്റെ കാര്യത്തിൽ.
0: ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ജോബ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പേഴ്സണലി ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാറുണ്ട്. അതൊക്കെ ജോലിക്ക് പോകുകയാണെങ്കിൽ ലീവ് എടുത്ത് തന്നെ പോകും. പക്ഷെ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ലീവ് എടുക്കാൻ മുതിരത്തില്ല അല്ലേ?
1: തീർച്ചയായിട്ടും. കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെയും ബാക്കിയുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, ഒരിക്കലും ലീവിന്റെ കാര്യത്തിൽ ചിന്തിക്കത്തേയില്ല.
0: സമ്പാദിക്കാൻ ഏറ്റവും ബെസ്റ്റ് പുറത്ത് തന്നെയാണല്ലേ?
1: അത് തീർച്ചയായിട്ടും. ഇവിടെ സമ്പാദിക്കാം, പക്ഷെ അതിനുള്ളൊരു ഇതാണ് പ്രശ്നം വരുന്നത്. എല്ലാം ഓക്കെയാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി. നമ്മുടെ സജിത് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, കുറെ കാലങ്ങളായിട്ട് ആന്ധ്രയിൽ ജീവിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആക്ച്വലി ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? ഫുഡ് ഉണ്ടാക്കാൻ അറിയോ?
1: ഫുഡ് ഉണ്ടാക്കാറിയ
0: കുക്കിംഗ് അറിയാം?
1: അറിയാം.
0: അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലേ?
1: ഫുഡ് അവിടുത്തെ കാറ്റിങ്ങനെ ഉണ്ട്, പക്ഷെ നമുക്ക് അവരുടെ റൈസും കാര്യങ്ങളും അവരുടെ കറിയും നമുക്ക് സെറ്റ് ആവത്തില്ല. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഞങ്ങളൊരു 4-5 പേരുണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കും.
0: അപ്പൊ നിങ്ങൾ പൊതുവെ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ ഏറ്റവും കൂടുതൽ?
1: നമ്മുടെ ചോറ്, നമ്മുടെ മീൻകറി, പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് തോരൻ ഉണ്ടാവും. തോരൻ ഐറ്റംസ്, മെഴുക്കുരുട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
0: ഇത്ര ഉണ്ടാക്കാൻ അറിയാം?
1: മീൻ മസ്റ്റ് ആണ്. മീന്, പിന്നെ ഇറച്ചി ഐറ്റംസ്.
0: ഈ ഫിഷ് ഒക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ ജോലിക്ക് പോകും?
1: ഫിഷ് നമ്മൾ രാവിലെ 5 മണിക്ക് ഉണ്ടെയും. ഫിഷ് നമുക്ക് അടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും. ഹാർബറിന്റെ അടുത്തായിട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു ടെൻഷൻ വരുന്നില്ല. നല്ല ഫ്രഷ് കിട്ടുകയും ചെയ്യും. പിന്നെ അവിടുന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് കയറ്റി വിടുകയും ചെയ്യുന്നത് നല്ല ഇതായിട്ട് കിട്ടും. കുഴപ്പമൊന്നുമില്ല.
0: 5 മണിക്ക് എഴുന്നേക്കോ?
1: 5 മണിക്ക്
0: എഴുന്നേക്കും. ശരി ശരി, അത് കൊള്ളാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുവിധം മനുഷ്യരൊക്കെ കുക്ക് ചെയ്യാനും പിന്നെ അതുപോലെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടായാലും എഴുന്നേക്കും ജീവിക്കും അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആ പിന്നെ അതിനകത്ത് ഏറ്റവും വലിയതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മദ്യപാനം എന്ന് പറയുന്ന സാധനം മാക്സിമം ഒഴിവായി കിട്ടും. അത് കറക്റ്റായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഡ്യൂട്ടി ടൈം വേണ്ട നമുക്ക് അതിനകത്തൊരു ഇത് വരുന്നില്ല. ഏറ്റവും വലിയ നല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ മദ്യപാനം ഒഴിഞ്ഞു കിട്ടും.
0: മദ്യപാനം ഒഴിഞ്ഞു കിട്ടും?
1: ഒഴിഞ്ഞു കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. നല്ലൊരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഇനി പുറത്തെ ജീവിതത്തെ പറ്റി ഇനി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആന്ധ്രയാണ് നമ്മുടെ സജിത്തേട്ടൻ. അപ്പൊ അതിന്റെ അവിടുത്തെ ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറയുകയാണ്. അപ്പൊ എന്തായാലും അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞത് മദ്യപാനമൊക്കെ ഒഴിവായി കിട്ടും. അപ്പം കാരണം ജോലിക്ക് പോകുന്നവരാണ്, മദ്യപിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണല്ലേ?
1: തീർച്ചയായിട്ടും. നമുക്ക് വീക്കിലി ഒരു ലീവ് ഉണ്ട്, മാസത്തിൽ 4 ലീവ് ഉണ്ട്. അല്ലെങ്കിലും ഒരു ഇതിൽ നമ്മളെല്ലാം കൂടെ ഒന്ന് കൂടും, അത്രേ ഉള്ളൂ.
0: നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും?
1: മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫാമിലി, ഫാമിലി തന്നെയാണ്.
0: ഫാമിലി തന്നെ?
1: ഫാമിലി,
0: മക്കളൊക്കെയാണ്?
1: മക്കളൊക്കെ തന്നെയാണ്. വേറെ നമുക്കൊരു മിസ്സിങ് വരുന്നില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഉത്സവം, നമ്മുടെ നാട്ടിൽ ഉത്സവം, ഓണം ഇല്ല, ഉത്സവം, ഉത്സവമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വീക്ക്നെസ്.
0: തീർച്ചയായും. ശരി ശരി. അപ്പൊ അങ്ങനെ അതൊക്കെ മിസ് ചെയ്യുന്നിരുന്നാൽ പോലും ജീവിക്കണമല്ലോ, അതുകൊണ്ട് നമ്മള് ആന്ധ്രയിൽ തന്നെ നിൽക്കുകയാണല്ലേ?
1: തീർച്ചയായിട്ടും. ഞാനിപ്പം 14 കൊല്ലമായിട്ട്.
0: 14 വർഷമായിട്ട്
1: ഞാൻ ആന്ധ്ര തന്നെ.
0: ഓക്കെ. തെലുങ്ക് അറിയോ?
1: തെലുങ്ക്
0: അറിയാം. ഞാൻ എന്റെ പൊട്ട തെലുങ്ക് എടുക്കുന്നില്ല കേട്ടോ. ശരി ശരി. ഓക്കെ. അപ്പൊ ഇതിന് സന്തോഷം ചേട്ടാ, ഇന്ന് പരിചയപ്പെടുന്നതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക്
0: യു. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ആയുർ സ്വദേശിയായ സജിത്ത് തന്നെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ട, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
1: ആയിരം പരാമുത്തുണ്ടേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474291909004 0974219090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906. 9526690. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺ, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ്എം 90.9. നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്താണ്. അപ്പൊ എന്തായാലും എന്റെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്, ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് ഉറുമയിലെ അലകടലൊലി ആരോ നീ വെച്ച് തരുമോ? എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ച പാട്ട് ആരോ നീ ആരോ എന്ന പാട്ടാണ്. ഇനി ചോദിക്കുമ്പോൾ ആ പാട്ട് അങ്ങനെ ചോദിക്കണം കേട്ടോ. ആരോ നീ ആരോ എന്നാണ് ആ പാട്ടിൻ്റെ പേര് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉദയകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചിന്നു ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി, ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഉറുമി എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവ് ഈണം നൽകി. നമ്മുടെ ദാസേട്ടനും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷ ചേച്ചിയാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്കിന്ന് അനീത്തി പ്രാവിന് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നിഷ ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കേൾക്കാവുന്നതാണ്. കാസറ്റ് കഫയിലൂടെ ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1997 റിലീസ് ചെയ്ത ഓൾ ടൈം റൊമാൻറ്റിക് മൂവിയായ അനിയത്തി പ്രാവിന് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സാർ ഈണം നൽകി. നമ്മുടെ ചിത്ര ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909. 9526690. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് RJ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ketathu Sathyamanu. Assisia Medical College Hospital avadharippikkunnu the complete motherhood package. Pregnancyude aadi dinam mudal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, scanning adakkumulla sevanangalode normal delivery ku verum 22000 rupayum, cesarean 49000 rupayum maatram.
3: Assisia Medical College, Miyannur, Kollam.
4: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്.
3: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക് കൊട്ടാരകര, അനീനാഥ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ക്യാസറ്റ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ ക്യാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് ക്യാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കാണ് ഈ ഒരു സമയം. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
7: തുടക്കം കൂടെ പെട്ടെന്ന് ആദ്യമേ ഇട്ടപ്പോഴേ കയ്യിന്ന് പോയി. അജയമണി.
6: അജയമണി ചേട്ടാ, എന്തോ ഇൻട്രോ പറഞ്ഞു വന്നതല്ലേ?
7: അല്ല, ഞാൻ പറയാനായിരുന്നെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി
6: വെച്ചേക്കുവാണ്
7: കേട്ടോ.
6: അത് എന്നോട് അങ്ങനെ വിവേചനം കാണിക്കുന്നേ?
7: ആര് പറഞ്ഞു? ആദ്യമേ ഒന്ന് തന്നതാ, ഇനി ആ ഓർമ്മ എഴുതി വെക്കുന്നുണ്ട്.
6: എന്റെ ദൈവമേ, എന്നെ ഇത് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നതാ.
7: ആയിക്കോട്ടെ,
6: ശരി ശരി. അപ്പൊ നല്ല ഇന്റർവ്യൂ ആവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്റെ ദൈവം, എനിക്ക് ഏതോ പണി വെക്കാനുള്ള പ്ലാനാ കേട്ടോ.
7: തുടക്കം ഞാൻ പറയാം. 10 മണിക്ക് അവിടുന്ന് 2 ബെല്ലടിച്ച് റെയിൽവേ വണ്ടി തുടങ്ങുന്ന അവിടത്തായിരിക്കും നമ്മുടെ തുടക്കവും.
6: ഓക്കെ, ശരി ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം അടുത്ത ദിവസം കേൾക്കാൻ.
7: അടുത്ത ദിവസം ഞാൻ കേൾക്കും, അത് ഞാൻ പറയത്തില്ല, ഏത് ദിവസം ഞാൻ പറയത്തില്ല.
6: എന്റെ ദൈവം, എനിക്ക് വയ്യ. ശരി, അപ്പോഴേ പിന്നെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം?
7: പറഞ്ഞോ,
6: എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും
7: വിശേഷം എന്ത് ശ്രീശാന്തേ, ഇങ്ങനെ പോന്നു, ഇരുട്ടുന്ന വെളുക്കുന്നു, ഒരു ദിവസം പുറത്ത് പോന്നു.
6: ജീവിതമാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നല്ലേ?
7: അങ്ങനെ അങ്ങ് പോകുന്നു. നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റാത്ത സാധനമില്ല. നമ്മള് വിചാരിക്കുന്ന പ്രവർത്തിക്കുന്ന വേറൊന്ന് ദൈവം.
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
7: ഇന്ന് നമ്മുടെ മുല്ലയ്ക്കാത്ത പാട്ടാ.
6: മുല്ലയ്ക്കാത്ത
7: ആറുമുഖം എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ.
6: ആറുമുഖൻ മുന്നിൽ വന്നു അല്ലേ?
7: ആറുമുഖ മുന്നേ വന്ന പിന്നെ പോയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആ പാട്ട് ചോദിച്ചു.
6: എന്റെ ദൈവമേ, ഇന്ന് ഫുള്ള് തഗ്ഗാണല്ലോ, ഇതെന്താണ്? ശരി ശരി, അപ്പൊ ഈ പാട്ട് എന്തുകൊണ്ടാ പറഞ്ഞത്? ഡെഡിക്കേഷൻ എല്ലാം ഉണ്ടോ?
7: ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടി ഇരുന്നു.
6: ഈ പാട്ട് എന്തുകൊണ്ടാ പറഞ്ഞേ?
7: ഈ പാട്ട് ഞാൻ സത്യത്തിൽ ഒരുപാട് പാട്ട് ഞാൻ ആലോചിച്ചു കേട്ടോ. അന്നത്തെ ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചത് ഗീതാഞ്ജലി കേട്ട കാവ്യങ്ങൾ പാടുമോ തന്നല്ലേ.
6: ഓക്കെ,
7: ആ പാട്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ പിന്നെ വിചാരിച്ചു മുരുകാ കർക്കിടകം ആയിക്കോട്ടെ.
6: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കണം അല്ലേ?
7: ആ, ശ്രീശാന്തിന് സുഖമാണോ?
6: സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
7: എല്ലാവർക്കും സുഖമാണോ?
6: എല്ലാരും ഹാപ്പിയാണ്.
7: ആ, അനാമിക്ക് തിരക്കി എന്ന് പറഞ്ഞോ?
6: തീർച്ചയായിട്ടും പറയാം.
7: ലൈവി തീർച്ചയായിട്ടും പറയാന്നല്ല, അല്ല അതെ, ലൈവി ഞാൻ ചോദിക്കുകയും ചെയ്യും.
6: ഓക്കെ, ശരി ശരി, ഞാൻ പറഞ്ഞേക്കെ, എനിക്ക് വയ്യ. ശരി, അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ കോളിംഗ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ആറുമുഖൻ മുന്നിൽ ചിന്ന എന്ന മനോഹരമായ പാട്ടാണ്, ഒരു ഡിവോഷണൽ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ സാറിന്റെ വരികൾക്ക് വിദ്യാജീകരണം നൽകി നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പാട്ടുകാരി റിമി ടോമി പാടി അനശ്വരമാക്കിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ അജയമണി ചേട്ടന് വേണ്ടി കാസറ്റ് കഫയിലൂടെ എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശയാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് ഓല തുമ്പത്തിരുന്നുയലാടും എന്ന പാട്ട് പ്ലേ ചെയ്യാമോ? എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്നാണ് നമ്മുടെ ആഷ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു പാട്ടാണ്, നമ്മുടെ മാതൃത്വം തുളുമ്പുന്ന വരികളാണ് ഈ ഒരു പാട്ടിൻ്റെ. ആൻഡ് ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ 92 റിലീസ് ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് രാജാസാർ ഇണം നൽകി. ഈയിടെ നമ്മുടെ സംഗീത ലോകത്ത് നിന്ന് വിട്ടുരിഞ്ഞു പോയ നമ്മുടെ സ്വർഗീയ ഗായിക ജാനകിയമ്മ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090904 21909090. എൻ്റെ ഉത്സവം വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9522649090 9526649090. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Kettidam paniyan ningalkku endanu ithra tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Poodavallilulla pol.
4: JM Architects, Government approved ISO certified civil engineers and builders. Contact 944-771-7171.
5: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: യാസിക് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം.
6: മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
7: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
1: നിയോജിത തരികെ സദന കോ വേദാന്ത് കേദാ കരോ യേ ഉചിത് നഹീ ഹേ മൈ പുനഃ ആപ് സേ ആഗ്രഹ കർതാ ഹൂ കി പ്ലീസ് ആപ് അപ്നി അപ്നി സീറ്റ് പേ ബൈഠിയേ പ്രശ്നകാൽ കേ ബാദ് ഇസ് ചർച്ചാ മേ ഭാഗ് ലീജിയേ.
0: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡന്റ്സ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സിപിഐഎം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവും മായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയകാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭായോഗത്തിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1-ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ രണ്ട് ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് രണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. ബൈതരണി നദിയിലെ ജലം അപകട നിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2nd വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1st. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും 1,000,000 ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. ശ്രേയ FM 90 നാടിനൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനുവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് ഫീലിങ്സ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ മനു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റീസെൻ്റ് ട്രെൻഡിങ് ആയ ഒരു വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പുഷ്പ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി ഷിജു തറൂറിൻ്റെ വരികൾക്ക് ദേവി ശ്രീ പ്രസാദ് ഈണം നൽകി പ്രണവ് ശശിയും നമ്മുടെ സിത്താര ശശിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ടിൻ്റെ മലയാളം വർഷം കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഖിലാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്ക് ഇന്ന് കറുപ്പ് പേരഴക എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ നിഖിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിഖിലിന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി കാഞ്ചന എന്ന സിനിമയ്ക്ക് വേണ്ടി വിവേകയുടെ വരികൾക്ക് എസ് തമൻ ഈണം നൽകി സുജിത് സുരേഷനും ദർശനയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതേ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474 291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9522649090 9592669090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagar.

0: യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
3: ഹലോ,
2: ഇതാരാ സംസാരിക്കുന്നത്?
3: മഞ്ജു
2: ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം?
3: സുഖമായിട്ടിരിക്കുന്നു.
2: എന്താ പരിപാടി? ചോറ് കഴിച്ചിരിക്കുകയാണ്. ഇപ്പോഴേ കഴിച്ചോ ഭക്ഷണമൊക്കെ? ഒന്നേകാലായല്ലേ, ഞാൻ സമയം മറന്നുപോയി. ഓക്കെ, നമ്മളിവിടെ കഴിക്കുന്നത് 2 മണി കഴിയുമ്പോൾ, ലൈവ് കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയെ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോഴേ എല്ലാരും വീട്ടിലേക്ക്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
3: മക്കളൊക്കെ സ്കൂളിൽ പോയി, സ്കൂളിൽ പോയി, ജോലിക്ക് പോയി.
2: ആഹാ, വീട്ടിലപ്പോ ഒറ്റയ്ക്കാണ്? കൂട്ടിനപ്പൊ ഒരു പാട്ട് കേൾക്കാന്ന് കരുതിയല്ലേ. ഓക്കെ ശരി, അപ്പൊ ഇത് ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: എനിക്ക് കണ്ണൂർ മൂവിയിലെ കടൽ അറിയില്ല, കര അറിയില്ല.
2: ഓക്കെ, എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്?
3: എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്, ഇഷ്ടമാണ്.
2: ഇഷ്ടമാണ്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
3: സ്കൂളിലെ ടീച്ചർമാർക്ക് എല്ലാവർക്കും വേണ്ടി.
2: സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവർക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ച നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കടലറിയില്ല കരയറിയില്ല എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കണ്ണൂർ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം സാറിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷീണം നൽകിയ നമ്മുടെ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മക്കളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് ഇന്ന് ജീവാംശമായി എന്ന പാട്ട് വേണമെന്നാണ് നമ്മുടെ മിഥുൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മിഥുന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, തീവണ്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിമരണൻ്റെ വരികൾക്ക് കൈലാസ് മേനോൻ ഈണം നൽകി നമ്മുടെ സ്വന്തം ശ്രേയ ഘോഷാലും ഹരിശങ്കറും ചേർന്ന് പാടിയൊരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 0474291 9090 0474 279190. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490 9526490. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം, 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination.
1: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
5: സുബിൻ.
4: സുബിൻ എവിടുന്ന വിളിക്കുന്നേ? മുട്ടമ്പലം അല്ലേ? ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വലിയ കുടുംബാണല്ലോ. ശരി, എന്താ ചെയ്യുന്നത് സുബിൻ? എത്ര പഠിക്കുന്നേ? 9 പഠിക്കുന്നേ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇന്നെന്താ സ്കൂളിൽ പോവാഞ്ഞേ? ബസ് കിട്ടിയില്ല. സത്യം പറ കള്ളം പറഞ്ഞല്ലേ വീട്ടില് ബസ് കിട്ടില്ലെന്ന്? സത്യമാണോ? ശരി ശരി, ഓക്കെ. എവിടെയാ പഠിക്കുന്നേ?
5: മൈലം.
4: ഓക്കെ, ശരി. എന്താ ഒരു സംശയം സ്കൂളിന്റെ പേര് പറയാൻ? എന്താ ഒരു സംശയം സ്കൂളിന്റെ പേര് പറയാനെന്ന്? ആലോചിച്ചൊക്കെ പറയുന്നു. ശരി ശരി, കുഴപ്പമില്ല. അപ്പോഴേ എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു വീട്ടിൽ അല്ലേ? അപ്പം ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മറന്നുപോയി. ആട് ത്രീയിലെ ഏത് പാട്ടാ? സുൽത്താൻ. ഓക്കെ, അതിന്റെ പെട്ടെന്ന് മറന്നുപോയോ? ആ ഓക്കെ, ശരി. അപ്പോഴേ എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ റീസെന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു പാട്ടാണ് അല്ലേ?
5: ആ
4: ശരി ശരി, എന്തായാലും ആ പാട്ട് വേണം അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ സുബിനാണ്. സുബിൻ ചോദിച്ച പാട്ട് സുൽത്താൻ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആട് ത്രീ എന്ന സിനിമയ്ക്ക് വേണ്ടി മനു മജിത്തിൻ്റെയും ഷാൻ റഹ്മാൻ്റെയും വരികൾക്ക് ഷാൻ റഹ്മാൻ്റെ ഈണം നൽകി നമ്മുടെ അനില രാജീവ് പാടിയൊരു അടിപൊളി സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തൻസിയാണ് കേട്ടോ. ഹായ് അശ്രയ, എൻ്റെ പേര് തൻസിയ. എനിക്ക് തുച്ചുമേ റബ് ദിക്കത്താഹ എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്നാണ് നമ്മുടെ തൻസി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തൻസിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റബിനി ബനാദി ജോഡി എന്ന സിനിമയ്ക്ക് വേണ്ടി ജയ്ദീപ് സാഹ്നിയുടെ വരികൾക്ക് സലീം സുലൈമാൻ ഈണം നൽകി നമ്മുടെ രൂപ് കുമാർ റാത്തോടും പാടി. ആൻഡ് ഓൾസോ ശ്രേയ ഘോഷാലിൻ്റെ ഒരു വെർഷനും ഈ പാട്ടിനുണ്ട്. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കേണ്ട ഇതുപോലെ കാസറ്റ് കഫിയിലേക്ക് വിളിക്കാം ടു ദ നമ്പർ 0474290904 2919909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909 5264609090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് RJ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഇതാവുന്നത് എനിക്ക് വാട്സാപ്പിൽ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജേഷ് ഏട്ടനാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് കൊട്ടും കുഴൽവിളി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ രാജേഷ് ഏട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയുടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാലാപാനി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻചിയുടെ വരികൾക്ക് രാജാ സാർ ഈണം നൽകി. നമ്മുടെ എം ജി ശ്രീകുമാർ സാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ കാസറ്റ് കഫേയുടെ ഓർമ്മകൾ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ആൻഡ് ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരു ആരും തന്നെ വിഷമിക്കേണ്ട, നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. രാത്രി എനിവേ 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Good afternoon. Welcome to Loudspeaker with me, RJ Anamika. കാടിന്റെ രാജാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സിംഹത്തിന്റെ രൂപമാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയ പവറും മജസ്റ്റിയും ആരുടെ കയ്യിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഒറ്റ ആൻസറേ ഉള്ളൂ, കടുവകൾ. ഈ കടുവകളെ കുറിച്ച് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ സംസാരിക്കാനായിട്ടൊരു റീസൺ ഉണ്ട്. ഇന്ന് ഈ ജൂലൈ 29 എന്ന ദിവസത്തിന് നമ്മുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഹിസ്റ്ററിയിൽ വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ മനുഷ്യരുടെ കാട് കയറ്റം കൊണ്ടും വ്യാപകമായ വേട്ടയാടൽ കൊണ്ടും കടുവകളുടെ എണ്ണം ലോകത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ കടുവകൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും വംശനാശം സംഭവിച്ചു പോകുമോ എന്നൊരു വലിയ പേടി വന്ന സമയത്താണ് 2010 റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ലോകത്തിലെ 13 ടൈഗർ റേഞ്ച് കൺട്രീസ്, അതായത് കടുവകൾ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന 13 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒത്തുചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ചരിത്ര പ്രധാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ടൈഗർ സമ്മിറ്റിൽ വെച്ചാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ സുപ്രധാന തീരുമാനം എടുത്തത്. വരും വർഷങ്ങളിൽ കടുവകളുടെ എണ്ണം എങ്ങനെയെങ്കിലും ഇരട്ടിയാക്കണം എന്ന വലിയൊരു ലക്ഷ്യത്തോടുകൂടി അവരൊരു ഗ്ലോബൽ അഗ്രിമെന്റ് അന്ന് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വംശനാശത്തിന്റെ വക്കിൽ നിന്നുള്ള ആ വലിയ തിരിച്ചുവരവിന് തുടക്കം കുറിച്ച ആ സബ്മിറ്റ് നടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ അഥവാ അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വെറും ഒരു സെലിബ്രേഷന് വേണ്ടി മാത്രമല്ല ഇത്, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി കാടിന്റെ ഈ ജീവിക്കുന്ന അഭിമാനത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സാധാരണക്കാരിൽ വലിയ രീതിയിലുള്ള ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം ലോകം മുഴുവൻ പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നത്. You are listening to Loud Speaker with me, RJ Anamika.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ഈ ലോകത്തെ മുഴുവൻ കടുവകളുടെയും എണ്ണത്തെ കുറിച്ച്, അതായത് അവയുടെ പോപ്പുലേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളെ സങ്കടപ്പെടുത്തുകയും എന്നാൽ അതേസമയം ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഹിസ്റ്ററി അതിനുണ്ട്. ഒരു 100 വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഏകദേശം 100,000+ കടുവകൾ വളരെ സ്വതന്ത്രമായിട്ട് കാടുകളിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ മനുഷ്യരുടെ കാടുകളെ വെട്ടി നശിപ്പിച്ചും തുകലിനും മറ്റുമായിട്ട് വൻ തോതിൽ അവയെ വേട്ടയാടിയും തുടങ്ങിയ സമയത്ത് ആ എണ്ണം പതിയെ പതിയെ കുറഞ്ഞു വരികയും 2010 ആയപ്പോഴേക്കും ലോകത്താകെ വെറും 3,200 കടുവകളെ മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ ഈ വംശനാശ ഭീഷണി കണ്ട് ഭയന്നിരുന്ന സമയത്താണ് നമ്മൾ ഇന്ത്യക്കാർ ശരിക്കും അഭിമാനിക്കേണ്ട ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ലോകത്തുള്ള മൊത്തം കടുവകളുടെ എണ്ണത്തിന്റെ ഏകദേശം 75% കടുവകൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ രാജ്യത്തെ കടുവകളുടെ പോപ്പുലേഷൻ വേരിയേഷൻസ് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വിഷയഗാഥ തന്നെയാണ് എന്ന് പറയാട്ടോ. 2006 നടന്ന ടൈഗർ സെൻസസ് അഥവാ കടുവകളുടെ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിൽ വെറും 1411 കടുവകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടുന്ന് നമ്മൾ ശക്തമായ കൺസർവേഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുകയും ഓരോ വർഷം കഴിയും തോറും ആ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2018 അത് 2967 ആയിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ 2022 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം 3,682 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് കടുവകളുടെ എണ്ണം ഓരോ വർഷവും 6% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് മധ്യപ്രദേശിലാണ്. അവിടെ മാത്രമായിട്ട് 785 കടുവകളാണ് ഉള്ളത്. തൊട്ടു പിന്നിലായിട്ട് കർണാടകയും ഉത്തരാഖണ്ഡും മഹാരാഷ്ട്രയും തമിഴ്നാടും നമ്മുടെ കേരളവും ഒക്കെ തങ്ങളുടെ വനങ്ങളിൽ കടുവകളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള കണക്കുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് കാടുകളിൽ ജീവിക്കുന്ന കടുവകളുടെ എണ്ണം 5,500 മുകളിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിൽ ഇത്രയും വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു എന്നത് കാടിനെയും വന്യജീവികളെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ July 29 ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ കടുവകൾ ഇന്നും കംപ്ലീറ്റ്ലി സേഫ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കാടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അത്രത്തോളം വലുതും ഭയപ്പെടുത്തുന്ന ഒന്നുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. കാരണം നമ്മുടെ ഡെവലപ്മെന്റിനും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ കാടുകളെ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് ശരിക്കും അവിടെ സംഭവിക്കുന്നത് കടുവകളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അഥവാ ആവാസ വ്യവസ്ഥയുടെ നാശമാണ്. ഒരു കടുവയ്ക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടും ഇര തേടാനായിട്ടും വളരെ വലിയൊരു ടെറിറ്ററി ആവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ. എന്നാൽ നമ്മൾ കാടിനുള്ളിലൂടെ വലിയ റോഡുകളും മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അവരുടെ സ്വന്തം വീടുകൾ മുറിച്ച് ചെറുതാക്കി മാറ്റുകയാണ്. കാട് ചുരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് കഴിക്കാനുള്ള ഇരകളും ഇല്ലാതാകുന്നുണ്ട്. അപ്പോ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഈ കടുവകൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ നാട്ടിലിറങ്ങുന്ന കടുവകൾ നമ്മുടെ വളർത്തു മൃഗങ്ങളെയും ചിലപ്പോ മനുഷ്യരെയും തന്നെ ആക്രമിക്കുന്ന ദുരവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് അഥവാ മനുഷ്യ മൃഗ സംഘർഷം എന്ന് വിളിക്കുന്നത്. സ്വന്തം ജീവൻ രക്ഷിക്കാനും തങ്ങളുടെ ഉപജീവന മാർഗമായ വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി മനുഷ്യർ തിരിച്ചും കടുവകളെ ആക്രമിക്കുകയോ വിഷം വെച്ചോ കുരുക്കിട്ടോ കൊല്ലുകയും ചെയ്യാറുണ്ട്. ഇത് കൂടാതെ കടുവകളെ നേരിടുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള മറ്റൊരു വലിയ ഭീഷണിയാണ് പോച്ചിങ് അഥവാ നിയമവിരുദ്ധമായ വേട്ടയാടൽ എന്ന് പറയുന്നത്. കടുവയുടെ മനോഹരമായിട്ടുള്ള തോലിനും പല്ലിനും നഖത്തിനും എന്തിന് അവയുടെ എല്ലുകൾക്ക് വരെ ഇന്റർനാഷണൽ ബ്ലാക്ക് മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ ഡിമാൻഡ് ആണുള്ളത്. ചില അന്ധവിശ്വാസങ്ങളുടെയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അശാസ്ത്രീയമായിട്ടുള്ള മരുന്നുകളുടെയും ഒക്കെ പേരിൽ ലാഭം കൊയ്യാൻ വേണ്ടി ഇവയെ എപ്പോഴും രഹസ്യമായിട്ട് വേട്ടയാടുന്ന വലിയൊരു മാഫിയ തന്നെ നമ്മുടെ കാടുകൾക്ക് വലിയൊരു ത്രെട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആരെയും ഭയപ്പെടുത്തുന്ന ഈ വലിയ ജീവികൾക്ക് അവരുടെ സ്വന്തം സാമ്രാജ്യത്തിൽ പോലും ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഈ ഒരു ഭയാനകമായ അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരുടെ സ്വാർത്ഥത കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ് എന്നതാണ് റിയാലിറ്റി. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In the July 29, International Tiger Day. അഥവാ അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ചിലപ്പോഴെങ്കിലും നാട്ടിലിറങ്ങി നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ കടുവകളെ നമ്മൾ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് സംരക്ഷിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. അതിന് വളരെ ലളിതമായ എന്നാൽ നമ്മൾ മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ആൻസർ ഉണ്ട്. കടുവകൾ എന്ന് പറയുന്നത് ഒരു കാടിന്റെ ഹൃദയമിടിപ്പാണ് അല്ലെ. ഒരു ഫോറസ്റ്റ് എത്രത്തോളം ഹെൽത്തി ആണ് എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ പണ്ട് സയൻസിൽ പഠിച്ചിട്ടുള്ള ആ വലിയ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അപെക്സ് പ്രെഡേറ്റർ ആണ് നമ്മുടെ കടുവകൾ എന്ന് പറയുന്നത്. ഈ കടുവകൾ കാട്ടിൽ നിന്ന് പെട്ടെന്നില്ലാതായാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക. കടുവകൾ ഇല്ലാതാകുന്ന സമയത്ത് കാട്ടിലെ മാന്, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് ആരുമില്ലാതെ വരികയും അവയുടെ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എണ്ണം കൂടുന്ന ഈ മൃഗങ്ങൾ കാട്ടിലെ ചെടികളും പുല്ലുകളും മരങ്ങളുടെ തൈകളും കംപ്ലീറ്റ് ആയിട്ടും തിന്നു തീർക്കും. പുതിയ പുതിയ മരങ്ങൾ ഉണ്ടാകാതെ വരുന്ന സമയത്ത് പതിയെ പതിയെ നമ്മുടെ കടുവകൾ മൊത്തത്തിൽ നശിച്ചു തുടങ്ങുന്നുണ്ട്. കാടുകൾ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലാവസ്ഥ മാറും. നമുക്ക് ലഭിക്കേണ്ട മഴ ഇല്ലാതാകും. മഴ കിട്ടാതാകുമ്പോൾ കാട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴകളും അരുവികളും വറ്റി വരളും. അവസാനം നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി ശുദ്ധജലം പോലും ഇല്ലാത്ത, ശ്വസിക്കാൻ നല്ല വായുവില്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് നമ്മൾ ഈ കടുവകളെ സംരക്ഷിക്കുന്നത് അവരോടുള്ള എന്തെങ്കിലും പ്രത്യേക സ്നേഹം കൊണ്ടോ സിമ്പതി കൊണ്ടോ മാത്രമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ടൈഗർ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കടുവയെ മാത്രം രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ആ ഒരു കടുവ ജീവിക്കുന്ന വലിയൊരു കാടിനെ, അവിടുത്തെ ആയിരക്കണക്കിന് മറ്റു ജീവജാലങ്ങളെ, നമ്മുടെ പുഴകളെ, കാലാവസ്ഥയെ, അതിനെയൊക്കെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഭൂമി തന്നെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. കടുവയെ രക്ഷിച്ചാൽ കാടിനെ രക്ഷിക്കാം. കാടിനെ രക്ഷിച്ചാൽ മാത്രമേ മനുഷ്യരായ നമുക്കും ഈ ഭൂമിയിൽ തുടർന്നും ജീവിക്കാൻ സാധിക്കൂ എന്ന ഈ വലിയ സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി തീരൂ. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇന്ന് ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. കടുവകളെ സംരക്ഷിക്കേണ്ടതിന്റെ ഈ വലിയ പ്രാധാന്യം നമ്മുടെ രാജ്യം പണ്ടേ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള വലിയൊരു സംരക്ഷണ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് ടൈഗർ. നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വലിയൊരു സക്സസ് സ്റ്റോറി ഇതിന്റെ ബാക്കിലുണ്ട് കേട്ടോ. വേട്ടയാടല കാരണവും കാട് നശിക്കുന്നത് കൊണ്ടും ഇന്ത്യയിലെ കടുവകൾക്ക് വംശനാശം സംഭവിച്ചേക്കാം എന്നൊരു വലിയ പേടി നിലനിന്നിരുന്ന 1973 ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ എന്ന വലിയ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തുടക്കത്തിൽ വെറും 9 ടൈഗർ റിസർവ്സ് അഥവാ കടുവ സങ്കേതങ്ങൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. കടുവകളെ വേട്ടയാടുന്നത് കർശനമായിട്ട് തടയുക, അവയുടെ ആ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ഒട്ടും കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കുക എന്നതൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും സർക്കാരിന്റെയും കഠിനമായ പ്രയത്നമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാടിനുള്ളിൽ ആന്റി പോച്ചിങ് ക്യാമ്പുകൾ ഉണ്ടാക്കിയും ഫോറസ്റ്റ് ഗാർഡ്സിനെ വെച്ച് രാവും പകലും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയും അവർ കടുവകളെ പൊന്നുപോലെ നോക്കി. അതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് വെറും 9 റിസോർസിൽ തുടങ്ങിയിട്ടുള്ള ആ പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്തുടനെ 50+ ടൈഗർ റിസർവ്സ് ആയിട്ട് വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് വിരലെണ്ണാവുന്ന അത്ര മാത്രം ഉണ്ടായിരുന്ന കടുവകളുടെ എണ്ണം ഇന്ന് 3000 മുകളിലെത്തിയത് ഈ പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു വിജയമാണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് തൊട്ട് നമ്മുടെ സ്വന്തം കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവ് വരെ ഇതിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾസ് ആണ്. ഈ പദ്ധതിയിലൂടെ നമ്മൾ കടുവകളെ മാത്രമല്ല രക്ഷിച്ചിട്ടുള്ളത്, ആ കാടിനെയും അതിലെ ആനകള്, കാട്ടുപോത്തുകൾ, പക്ഷികൾ തുടങ്ങി അവിടെയുള്ള മുഴുവൻ എക്കോസിസ്റ്റത്തെയും കൂടിയാണ്. ലോകത്ത് മറ്റൊരിടത്തും ഇത്രയും വലിയൊരു തിരിച്ചുവരവ് ഒരു വന്യമൃഗത്തിനും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. വംശനാശത്തിന്റെ വക്കിൽ നിന്നും നമ്മുടെ കടുവകളെ ഇത്രയും സുരക്ഷിതമായ ഒരു അവസ്ഥയിലെത്തിക്കാനായിട്ട് രാവും പകലും കഷ്ടപ്പെട്ട നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന സാധാരണക്കാരായിട്ടുള്ള ഫോറസ്റ്റ് വാച്ചർമാരെയും ഈ ഒരു ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടതും വലിയൊരു സല്യൂട്ട് നൽകേണ്ടതും തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ വേട്ടയാടലിനെ കുറിച്ചും കാട് വെട്ടി നശിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് കടുവകളെ നേരിടുന്ന പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്നാൽ ഏറ്റവും ഭയാനകമായ മറ്റൊരു വില്ലനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ ചൂട് കൂടുന്നതും ഗ്ലോബൽ വാർമിങ്ങും കടുവകളും തമ്മിൽ എന്താണ് ഇത്ര വലിയ ബന്ധമെന്ന് അല്ലെ? സത്യത്തിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വളരെ വലിയൊരു ബന്ധമുണ്ട് ഇതിന്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ സുന്ദർബൻസ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലായിട്ട് കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ് അവിടെ ഉള്ളത്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള റോയൽ ബംഗാൾ ടൈഗേഴ്സിന്റെ ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടുള്ള ഒരു വീടാണ് എന്ന് പറയാം. എന്നാൽ ഗ്ലോബൽ വാർമിംഗ് കാരണം ഐസ് മലകളൊക്കെ ഉരുകി കടൽ നിരപ്പ് ഉയരുന്ന സമയത്ത് വലിയ തോതിൽ ഉപ്പുവെള്ളം ഈ കാടുകളിലേക്ക് കയറുകയും ഈ മനോഹരമായിട്ടുള്ള കണ്ടൽ കാടുകൾ പതുക്കെ പതുക്കെ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഓരോ വർഷം കഴിയും തോറും അന്തരീക്ഷത്തിലെ ചൂട് ക്രമാതീതമായിട്ട് കൂടുന്ന സമയത്ത് കാട്ടിലെ പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സസ് ആയിട്ടുള്ള പുഴകളും കുളങ്ങളും ഒക്കെ വേഗത്തിൽ വറ്റി വരണ്ടു പോകുന്നുണ്ട്. സാധാരണയായിട്ട് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് കടുവകൾക്ക് ജീവിക്കാനായിട്ട് നല്ലതുപോലെ വെള്ളം ആവശ്യമാണ്. കുടിക്കാനായിട്ട് ഒരിറ്റ വെള്ളം കിട്ടാതെ വരുന്ന സമയത്തും ചൂട് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്തും അവർ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാനായിട്ട് നിർബന്ധിതരാകുന്നുണ്ട്. ഇത് കൂടാതെ കടുത്ത വേനൽക്കാലത്ത് കാട്ടുതീ അഥവാ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വളരെ കൂടുതലാണ്. ഒരു വലിയ കാട്ടുതീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കുന്നത് കടുവകളുടെ വിശ്രമ സ്ഥലങ്ങളെ മാത്രമല്ല അവർക്ക് കഴിക്കാനായിട്ടുള്ള മറ്റ് ആനിമൽസിനെ കൂടിയാണ്. അതുപോലെ തന്നെ മഴ കൃത്യസമയത്ത് ലഭിക്കാതെ വരുന്ന സമയത്ത് കാട്ടിലെ പുൽമേടുകൾ കരിഞ്ഞുണങ്ങുകയും മാൻ പോലെയുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതായിട്ട് അവർ ചത്തൊടുങ്ങുകയോ മറ്റെവിടെയെങ്കിലും കൂട്ടത്തോടെ മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാട്ടിലെ ഭക്ഷ്യ ശൃംഖല തകരുകയും കടുവകൾക്കും ഇരകളെ കിട്ടാതാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനുഷ്യരുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന വലിയ വിപത്ത് കടുവകളുടെ ആവാസ വ്യവസ്ഥയെ അഥവാ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ എല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടിച്ചില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്ന് ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ കടുവകളുടെ സംരക്ഷണത്തെ കുറിച്ച് വലിയ വലിയ മീറ്റിങ്ങുകൾ നടത്തുകയും കൺസർവേഷൻ പോളിസീസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, എന്നാൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര പരിഗണിക്കാതെ പോകുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അവരാണ് കാടിന്റെ യഥാർത്ഥ അവകാശികൾ, അഥവാ കാടുകളിൽ കാലങ്ങളായിട്ട് ജീവിച്ചു പോരുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി. സത്യം പറഞ്ഞാൽ വലിയ ഡിഗ്രികളോ സയന്റിഫിക് ആയ അറിവുകളോ ഒന്നുമില്ലെങ്കിലും ഏത് വലിയ വന്യജീവി വിദഗ്ധനേക്കാളും നന്നായി കാടിനെയും കടുവകളെയും അറിയാവുന്നത് ഈ മനുഷ്യർക്കാണ്. കാട് അവർക്ക് വെറും ഒരു സ്ഥലമല്ല, മറിച്ച് അവരുടെ അമ്മയാണ്, ജീവനാണ്. ഈ ആദിവാസി സമൂഹങ്ങളും കടുവകളും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പുറത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ഡീപ്പായിട്ടുള്ള ഒന്നാണ്. ഫോർ എക്സാമ്പിൾ, മഹാരാഷ്ട്രയിലെ മറ്റു ചില ട്രൈബൽ വിഭാഗങ്ങൾ കടുവയെ വനദേവതയായിട്ടൊരു ദൈവത്തെ പോലെയാണ് ആരാധിച്ചു വരുന്നത്. അവർക്ക് കടുവകൾ ഒരു ശത്രുവല്ല, മറിച്ച് തങ്ങളുടെ കാടിനെയും പ്രകൃതിയും സംരക്ഷിക്കാനായിട്ട് കാവൽ നിൽക്കുന്ന ഒരു വലിയ ഗാർഡിയൻ ഏഞ്ചലാണ് എന്ന് പറയാം. അതുപോലെ തന്നെ കർണാടകയിലെ ചില വനമേഖലകളിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, അവർ കടുവകൾക്കൊപ്പം വളരെ സമാധാനത്തോടെ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് സാധ്യമാക്കിയവരാണ്. അവർ കാട്ടിലുള്ളപ്പോ അവിടെ കടുവകളുടെ എണ്ണം വർദ്ധിച്ചതല്ലാതെ ഒരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. കാട്ടിലെ ഓരോ മരവും ഓരോ അനക്കവും എന്തിന്, കാറ്റിന്റെ ഗതി പോലും അവർക്ക് മനഃപ്പാഠമാണ്. കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു മണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവർക്കറിയാം അവിടെ ഒരു കടുവയുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഏത് വഴിക്കാണ് പോയത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഗാർഡിന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഗോത്ര വിഭാഗങ്ങളാണ്. പോജേഴ്സ് അഥവാ രഹസ്യമായിട്ട് വേട്ടയാടാൻ വരുന്നവരെ കാടിനുള്ളിൽ കണ്ടെത്താനായിട്ടും, കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് അണയ്ക്കാനായിട്ടും വനം വകുപ്പിന്റെ യഥാർത്ഥ കണ്ണും കാതുമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ മനുഷ്യരാണ്. എന്നാൽ പലപ്പോഴും വികസനത്തിന്റെയോ അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെയോ ഒക്കെ പേരും പറഞ്ഞവരെ കാട്ടിൽ നിന്നും നമ്മൾ നിർബന്ധിച്ച് പുറത്താക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കാടിന്റെ ഏറ്റവും വലിയ മികച്ച കാവൽക്കാരെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രവർഗക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് കൺസർവേഷൻ മോഡൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ കടുവകളെയും കാടിനെയും നമുക്ക് വരും തലമുറയ്ക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ടും സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന വലിയൊരു യാഥാർത്ഥ്യം ലോകം ഇപ്പോ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇന്ന് ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ നമ്മൾ സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും കാട്ടിലെ ആദിവാസി സമൂഹത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനിയിപ്പോ ഇതൊക്കെ കേട്ട് കഴിയുന്ന സമയത്ത് കാടുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ. സത്യത്തിൽ കടുവകളെ സംരക്ഷിക്കുക എന്നത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മൾ ഓരോരുത്തർക്കും അതിൽ വളരെ വലിയൊരു പങ്കുണ്ട്. നമ്മൾ വിനോദസഞ്ചാരത്തിനായിട്ട് അഥവാ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കാടുകളിലേക്ക് പോകുന്ന സമയത്ത് ആ കാടൊരു പ്ലാസ്റ്റിക് കുപ്പ തൊട്ടിയാക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അമിത വേഗത ഒഴിവാക്കാനായിട്ടും ഹോൺ അടിച്ചു മൃഗങ്ങളെ ശല്യം ചെയ്യാതിരിക്കാനും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ തോല് കൊണ്ടോ നഖം കൊണ്ടോ പല്ലു കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനവും നമ്മൾ ഒരിക്കലും വാങ്ങില്ല എന്ന് ഉറപ്പിക്കുക. കാരണം നമ്മൾ ഇത്തരം സാധനങ്ങൾ വാങ്ങാതിരുന്നാൽ ബ്ലാക്ക് മാർക്കറ്റിൽ അതിന്റെ ഡിമാൻഡ് കുറയുകയും അങ്ങനെ പോഷിംഗ് അഥവാ വേട്ടയാടൽ ഒരു പരിധി വരെ തടയാനായിട്ടും സാധിക്കും. ഇതുകൂടാതെ നമ്മുടെ ചുറ്റുമുള്ളവരോട്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികളോട് കടവകളുടെയും കാടിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുകയും അവരിൽ വലിയൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്രകൃതിയെ നോവിക്കാത്ത ഒരു ജീവിത ശൈലി സ്വീകരിച്ചും നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് കുറച്ചുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് തടയാനായിട്ടും നമ്മൾക്ക് പങ്കുചേരാം. കടവകൾ ജീവിക്കുന്നത് നമ്മളിൽ നിന്നും ഏറെ അകലെ കാട്ടിലാണെങ്കിലും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്, ആവശ്യമാണ്. കാരണം ആ കടവകൾ ജീവിക്കുന്ന കാടാണ് നമ്മുടെ യഥാർത്ഥ ശ്വാസം എന്ന് ഓർക്കുക. അപ്പോ ഇന്നത്തെ ദിവസം ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേയിൽ കാടിന്റെ യഥാർത്ഥ അവകാശികളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒന്നിച്ചു നിൽക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് അടുത്ത വിഷയവും വിശേഷവുമായ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ പി എം സൂര്യഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

good evening. Welcome to Austria Premier League with me, RJ Sultana, on Austria FM 19 Adinopam, Natargopam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം ഇങ്ങനെ 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇനി അടുത്ത് 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരങ്ങൾ കേൾക്കാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090. അതുപോലെ തന്നെ നമ്മുടെ APL ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നേഴ്സിനെ ഫ്രൈഡേ നമ്മൾ അനൗൺസ് ചെയ്യുമല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ സ്പെഷ്യാലിറ്റി തന്നെയുണ്ട്. യെസ്, ഇന്ന് ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. ഒരു നാടിൻ്റെ കാടിൻ്റെ ആരോഗ്യം അളക്കുന്നത് അവിടെയുള്ള കടുവകളുടെ എണ്ണം നോക്കിയാണെന്ന് പറയാറുണ്ട് അല്ലെ. കാടിൻ്റെ രാജാവായി നമ്മൾ സിംഹത്തെ വാഴ്ത്തുമ്പോഴും കാടിൻ്റെ യഥാർത്ഥ സംരക്ഷകൻ അത് കടുവ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ ക്രൂരതയും സ്വാർത്ഥതയും കാരണം വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ ജീവിയെ ഭൂമിയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടെയും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ചിന്തയും സന്ദേശവും ലോകമെമ്പാടും എത്തിക്കാനാണ് നമ്മൾ ഇന്ന് കടുവാ ദിനമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ APLലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും വെച്ച് വായിപ്പിക്കുന്നില്ല. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Chicken kazhikkanamenkil Malabarinte Yatharth Fried Chicken thanne venam. Malabar Fried Chicken, Ambarathum Kala, Izhukod Branch, Thoppil Kadavu, Kollam. Oro Bite-ilum Crispy with Malabar Flavor.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinopam, Natargopam. Studio clock ball samayam krithyam 4 mani kazhinju krithyam 15 minute aayirikkana. Appo iniyum endalum njan chodyangal ingane vechi delay aakkanilla. Appo namukku nere kadakkam the first question lote. So aadithe question idaanu, kuttikalude കടുവകളുടെ സംരക്ഷണത്തെ കുറിച്ച് അവബോധം വളർത്താനായി അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, കടുവകളുടെ സംരക്ഷണത്തെ കുറിച്ച് അവബോധം വളർത്താനായി അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-291-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0
number 952-664-9090 952-664-9090. So keep on listening to Astria FM 90 Nadinoppam Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പം നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്താനായി അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബു ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 1993 എന്നാണ്. ജ്യോതിർഷിവ, അർച്ചന, ഷിമി ചേച്ചി, സഹദേവൻ ചേട്ടൻ, അനുഗ്രഹ ആൻഡ് ഐശ്വര്യ എന്നിവർ ചേർന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 2010 ജൂലൈ 29 എന്നാണ്. ആൻഡ് അഞ്ജു, ദിവ്യ, സ്വാമി, ശരത് ചേട്ടൻ, പ്രസാദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2010 എന്ന് തന്നെയാണ്. നവ്യ ചേച്ചി, കാർത്തു ചേച്ചി, അരുണിമ, സംഗീത ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും 2010 എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2010 തന്നെയാണ് കേട്ടോ. കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്താനായി അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് 2010 തന്നെയാണ്. റഷ്യയിലെ സെൻറ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സെൻറ് പീറ്റേഴ്സ്ബർഗ് ടൈഗർ ഉച്ചകോടിയിലാണ് എല്ലാ വർഷവും ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ലോകത്ത് ഏറ്റവും കൂടുതൽ കാട്ടുകടുവകൾ ഉള്ള രാജ്യം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ കാട്ടുകടുവകൾ ഉള്ള രാജ്യം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. ശരി ഉത്തരങ്ങൾ വന്നാൽ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: യോ ഹണി സിംഗർ.

0: ഒപ്പം.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എസ്സി എസ്ടി ഒഇസി വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. ഒബിസി ജനറൽ കാറ്റഗറി ഇഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട ടി കെ ഡി എം സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ള ഫോൺ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
5: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
6: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ കാട്ടുകടുവകൾ ഉള്ള രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്നാണ്. ജ്യോതിർ ശിവ, അർച്ചന, സുശീല ചേച്ചി, അനുഗ്രഹ ആൻഡ് ഐശ്വര്യ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു റഷ്യ എന്നാണ്. ശ്രീകല ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന് തന്നെയാണ്. അഞ്ജു, ദിവ്യ, കെന്നി, ശരത് ചേട്ടൻ, പ്രശാന്ത് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി നവ്യ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ തന്നെയാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാട്ടുകടുവകൾ ഉള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്. ആഗോളതലത്തിലുള്ള കടുവകളുടെ ഏകദേശം 75% ഇന്ത്യയിലാണുള്ളത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 3680

വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522640909 952 6649090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: പാർഡൻസ് ഗോൾഡൻ ടൈം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Once again, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 19, Nadinoppam, Nattarkoppam. Studio clock ഇപ്പോ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലോ. അപ്പം ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരങ്ങൾ കേൾക്കാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. അപ്പം നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നല്ലേ പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കടുവകളുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
1: ജ്യോതിഷിവ.
0: ജ്യോതിഷിവ, എന്തുകൊണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. ചായയൊക്കെ കുടിച്ചോ?
1: കുടിച്ചു.
0: കുടിച്ചു. അപ്പൊ ഉത്തരം പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എങ്കി പറഞ്ഞോളൂ. പാന്തേര ടൈഗ്രീസ്. ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ?
1: അമ്മ.
0: അമ്മ പറഞ്ഞു തന്നെയാണല്ലേ? ഓക്കെ, അപ്പൊ അമ്മയോടത്ത് പറഞ്ഞേരെ ശരി ഉത്തരാണെന്ന്. ഓക്കെ, കൺഗ്രാചുലേഷൻ ജ്യോതിർഷിവ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കേടാ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ജ്യോതിർഷിവ ആണ്. ജ്യോതിർഷിവ പറഞ്ഞിരിക്കുന്ന ഉത്തരം പാന്തര ടൈഗ്രീസ് എന്നാണ്. ആൻഡ് ആൻസർ ഈസ് ഭയങ്കര ശരിയാണ് കേട്ടോ. ആൻഡ് നമുക്ക് ഒരുപാട് ആൻസേഴ്സ് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് പാന്തര ടൈഗ്രീസ് എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി, ഷേമ ചേച്ചി, സുശീല ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പാന്തര ടൈഗ്രീസ് എന്ന് തന്നെയാണ്. ജ്യോതിർഷിവ, അശ്വന്ത്, സഹദേവൻ ചേടൻ, ശ്രീകല ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പാന്തര ടൈഗ്രീസ് എന്ന് തന്നെയാണ്. ഏഞ്ചൽ, ശോഭന ചേച്ചി, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, പ്രസാദ് ചേട്ടൻ, ശരത് ചേട്ടൻ, അരുണിമ, കാർത്തു ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി നവ്യ എന്നിവർ ചേർന്ന് മെസ്സേജ് ഇരിക്കുന്നു പാന്തര ടൈഗ്രീസ് എന്ന് തന്നെയാണ്. അപ്പൊ ശരി ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090. 9526490090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരിത്രങ്ങൾ പറഞ്ഞ്. വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഭാഗ്യശാലി ഒരുപക്ഷെ നിങ്ങളാവും. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഓക്കെ, ആരാ
1: സംസാരിക്കുന്നത്?
0: ചേട്ടാ, റേഡിയോയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്, ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ
1: ഹലോ,
0: ചേട്ടാ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാമോ? കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്.
1: ഹലോ
0: ഹലോ,
1: കേൾക്കുവാണല്ലോ.
0: ഓക്കെ, ചേട്ടന്റെ പേരെന്താണ്? കുഞ്ഞുപിള്ള. ചേട്ടാ, ഉത്തരം പറയാൻ വേണ്ടി വിളിച്ചല്ലേ. ചായ ഒക്കെ കുടിച്ചോ?
1: ചായ കുടിച്ചില്ല, ചായക്ക് വെള്ളം
0: വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ ഉത്തരമൊക്കെ പറഞ്ഞിട്ട് കുടിക്കാനാണ്. ഓക്കെ, എങ്കിൽ പറഞ്ഞോളൂ. ഉറപ്പിക്കാവോ? എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്
1: കേട്ടോ.
0: തെറ്റുത്തരവാണ്, പേടിക്കണ്ട. ഇനിയും അവസരം ഉണ്ട്, ആ ഒരു ടൈമിൽ വിളിക്കാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മധ്യപ്രദേശ് എന്നാണ്. ഷമി ചേച്ചി, സുശീല ചേച്ചി, ജ്യോതിർ ശിവ, അശ്വന്ത് കൃഷ്ണൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മധ്യപ്രദേശ് എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ, തങ്കമണി ചേച്ചി, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, ശ്രീകല ചേച്ചി, ശോഭന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മധ്യപ്രദേശ് എന്ന് തന്നെയാണ്. അഞ്ജു ചേച്ചി, ദിവ്യ, കെന്നി, ശരത് ചേട്ടൻ, പ്രശാന്ത് ചേട്ടൻ, അരുണിമ ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മധ്യപ്രദേശ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി നവ്യ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മധ്യപ്രദേശ് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ശരി ഉത്തരം പറഞ്ഞ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. കാരണം ദ റൈറ്റ് ആൻസർ ഈസ് മധ്യപ്രദേശ് തന്നെയാണ്. കാരണം ഇങ്ങനെ പറയാനാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് തന്നെയാണ്. ഇവിടെ 785 കടുവകളുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മധ്യപ്രദേശിനെ ഇന്ത്യയുടെ കടുവ സംസ്ഥാനം അഥവാ ടൈഗർ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ശരി ഉത്തരങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490 90 9526490 90. സോ കീപ് ഓൺ ലിസണിങ് ടു ഓസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്,
5: Once again, we are back on Astrea Premier League with me, RG Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ്. സുശീൽ ചേച്ചി പറഞ്ഞിരിക്കുന്നത് 1973 എന്നാണ്. റിൻസി ചേച്ചി, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, ജ്യോതിർ ശിവ ആൻഡ് സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1973 എന്ന് തന്നെയാണ്. ആൻഡ് ശ്രീകല ചേച്ചി, പ്രവീൺ ചേട്ടൻ, അശ്വന്ത് എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1973 April 1 എന്നാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1973 എന്ന് തന്നെയാണ്. ആൻഡ് ശോഭന ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1973 എന്ന് തന്നെയാണ്. ആൻഡ് അഞ്ജു, ദിവ്യ, കെന്നി, ശരത് ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1973 April 1 എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1973 തന്നെയാണ് കേട്ടോ. 1973 April 1 ഈ കടുവ സംരക്ഷണ പദ്ധതി നിലവിൽ വന്നത്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവർക്കും, ശരി ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, അന്താരാഷ്ട്ര തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന സംഘടനകളിൽ ഒന്നായ WWF പൂർണ്ണ രൂപം എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, അന്താരാഷ്ട്ര തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന സംഘടനകളിൽ ഒന്നായ WWF പൂർണ്ണ രൂപം എന്താണ്? അപ്പൊ എല്ലാവരുടെയും മൈൻഡിലൂടെ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-291-0090-474-291-0090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490-90-952-6690-0. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yeah.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കേട്ടത് സത്യമാണ്. അസീസിയ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11

0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90.9. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 51 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ APL ഇവിടെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നായി നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു: അന്താരാഷ്ട്ര തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന സംഘടനകളിൽ ഒന്നായ WWF പൂർണ്ണ രൂപം എന്താണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റിൻസ് ചേച്ചിയാണ്. റിൻസ് ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. ശോഭന ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് എന്നാണ്. ആൻഡ് ജ്യോതിർ ശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് തന്നെയാണ്. സുശീല ചേച്ചി, തങ്കമണി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് തന്നെയാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് എന്നാണ്. ആൻഡ് അഞ്ജു ചേച്ചി, ദിവ്യ ചേച്ചി, കെന്നി, ശരത് ആൻഡ് പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് തന്നെയാണ്. ഇത് പ്രകൃതി സംരക്ഷണത്തിനായി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സംഘടനയാണ് കേട്ടോ. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പൊ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ ടൈമിൽ ശരിയായി കറക്റ്റ് ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9, നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
1: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
2: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

0: വീട്ടിൽ ഒരേ ചോരയിൽ ജനിച്ചിട്ടും തീർത്തും വ്യത്യസ്തമായ സ്വഭാവങ്ങളുമായി ജീവിക്കുന്ന കുറച്ചു പേർ, വർഷങ്ങളോളം മിണ്ടാതെ നടക്കുന്ന ഈഗോ വരെ ചില വീടുകളുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാകും. പുറമേ സ്നേഹമില്ലെന്ന് നടിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അവർക്കിടയിൽ അദൃശ്യമായൊരു സ്നേഹത്തിന്റെ നൂലിഴയുണ്ടാകും. അതാണ് അമ്മ എന്ന വികാരം. സ്വന്തം വീടിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ സമാനമായ സാഹചര്യങ്ങളെയോ ഓർമ്മിപ്പിക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയ ഒരു കിടലം ഫാമിലി മൂവി. അതാണ് നാരായണിന്റെ മൂന്നാൺമക്കൾ. ഈ മൂവിയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ സുൽത്താന.
1: നമ്മളെ കാനാച്ചേരിയുടെ ദാസനാ പറഞ്ഞ് നാരായണി എടുത്തി പോയിന്ന് കേട്ട പാടെ ഞാൻ ഏറ്റുങ്ങളെ രണ്ടിനെയും വിളിച്ച് ഇറങ്ങി ഓടിയതാ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോനെ.
2: ഇവിടെ ദോശയുണ്ട്.
1: ദോശ വേണ്ട മോനെ. ഭാസ്കര, എന്റെ മോനെ കണ്ടിട്ട് എത്ര കാലായി, ഇനി ഞാളെയൊക്കെ മറന്നുല്ലേ.
0: ടൈറ്റിലിനോട് 100% നീതി പുലർത്തിയ ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷൻ. അതാണ് നാരായണിന്റെ മൂന്നാൺമക്കൾ. നാഷണൽ അവാർഡ് വിന്നറായ ശരൺ വേണുഗോപാൽ ഡയറക്ട് ചെയ്ത് ശ്രീജിത്ത് കെ എസും ജിജു കെ ജോസും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഈ ചിത്രത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഉള്ളത്. സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലേ ലോപ്പസ്, തോമസ് മാത്യു, ഗാർഗി അനന്ദൻ, ഷില്ലി കിഷോർ തുടങ്ങി മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം താരങ്ങളാണ് ഇതിൽ അണിനിരക്കുന്നത്.
3: വലിയൊക്കെ തുടങ്ങിയോ?
2: ഇവിടുന്ന് പോയതിന് ശേഷം തുടങ്ങിയ ശീല നിർത്താൻ നോക്കുന്നുണ്ട്.
0: നാരായണി എന്ന ഒരമ്മയുടെയും പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന അവരുടെ മൂന്ന് ആൺമക്കളുടെയും ലൈഫിലൂടെയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. ഫാമിലി റിലേഷൻഷിപ്പിലെ സങ്കീർണതകളും ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും വളരെ ഇമോഷണൽ ആയിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ഷെർപ്പ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷെർപ്പ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.

0: Bol.
1: നാരായണിന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയുടെ കഥയിലേക്ക് വന്നാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്നാൺമക്കൾ. അതിൽ മൂത്ത മകനായി എത്തുന്നത് അലൻസിയർ ആണ്. കുറച്ച് കർക്കശക്കാരനായ തന്റേതായ ചിട്ടകളൊക്കെയുള്ള ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. രണ്ടാമത്തെ ആൾ നമ്മുടെ ജോജു ജോർജ് ആണ്. കുടുംബത്തിന്റെ ഭാരങ്ങളൊന്നും തലയിലേറ്റാതെ കല്യാണം പോലും കഴിക്കാതെ സിംഗിൾ ആയിട്ട് നടക്കുന്ന ഒരാൾ. ഇനി മൂന്നാമത്തെ ആൾ, അതായത് ഏറ്റവും ഇളയ മകൻ, അത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടാണ്.
2: കഴിഞ്ഞില്ലല്ലോ.
1: സുരാജിന്റെ ക്യാരക്ടർ ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. വളരെ പ്രോഗ്രസീവ് ആയ ഒരു ചിന്താഗതിയുള്ള സുരാജ് ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവർക്ക് രണ്ട് മക്കളുണ്ട്, ഒരു മകനും മകളും. പക്ഷേ ഈ ഒരു വിവാഹത്തിന്റെ പേരിൽ കുടുംബത്തിൽ വലിയൊരു വിള്ളൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. റിലീജിയൻ മാറ്റാൻ സുരാജ് തയ്യാറാകാതിരുന്നത് കൊണ്ട് തന്നെ വർഷങ്ങളായി ആ ഫാമിലിയിൽ ആരും പരസ്പരം സംസാരിക്കാറില്ല. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം അമ്മ വല്ലാതെ സീരിയസ് ആകുന്നത്. അമ്മയുടെ അവസാന നിമിഷങ്ങളാണെന്ന് കരുതി വർഷങ്ങൾക്ക് ശേഷം ഈ മൂന്ന് മക്കളും അവരുടെ ഫാമിലിയും ഒക്കെയായി തറവാട്ട് വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്.
3: എനിക്ക് ട്രിപ്പിന് വരാനൊരു മൂടില്ലായിരുന്നു.
4: അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ വന്ന്?
3: അച്ഛൻ ഫോഴ്സ് ചെയ്തു. എനിക്കൊരു നല്ല ചേഞ്ച് ആവുന്നൊക്കെ പറഞ്ഞു.
1: അവർ പ്രതീക്ഷിച്ചതുപോലെ അമ്മ പെട്ടെന്ന് അങ്ങ് പോകുന്നില്ല. മരിക്കാതെ ദിവസങ്ങളോളം ആ ഒരു അവസ്ഥയിൽ തന്നെ അമ്മ തുടരുകയാണ്. അതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മിണ്ടാതിരുന്നവർക്ക് ഒരേ വീട്ടിൽ ദിവസങ്ങളോളം ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നു. അവിടെ തുടങ്ങുകയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ. പഴയ ഈഗോയും ആ മതത്തിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആ വീടിനുള്ളിൽ വലിയൊരു കോൾഡ് വാറായി മാറുന്നു.
5: ഞാൻ നിങ്ങളുടെ അച്ഛനോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അതിന്റെ ഗ്യാരണ്ടി ആ സ്ഥലം. പൈസ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മൂപ്പര് സ്ഥലം അറ്റാച്ച് ചെയ്തു. അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് നല്ലൊരു തുക കൊടുത്താൽ സ്ഥലം എനിക്ക് മടക്കി തരുന്ന കാര്യം ആലോചിക്കാമെന്ന്.
6: അതൊക്കെ എനിക്കറിയാം.
5: ഓ,
6: അതിനിപ്പോൾ എന്താ മാറ്റം വന്നേ?
5: ഇപ്പോൾ എൻ്റെയൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ സ്ഥലം മടക്കി വാങ്ങണമെന്നുണ്ട്.
6: നിങ്ങളുടെ സ്ഥലമൊന്നും പറയണ്ട, എന്നാലും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തരും?
5: ഞാൻ 40 ലക്ഷം ഉറപ്പ് തരാം.
6: 40%?
1: ഇതിനിടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു ട്രാക്ക് കൂടിയുണ്ട്. അതായത് ഈ പുതിയ ജനറേഷൻ നമ്മുടെ സുരാജിന്റെ മകനും അലൻസിയറിന്റെ മകളും തമ്മിൽ ആ വീട്ടിൽ വെച്ച് വളരെ ക്ലോസ് ആകുന്നു. അവർക്കിടയിൽ ഒരു ഇഷ്ടം ജനിക്കുന്നു. വീട്ടിലെ ഈ ടെൻഷനുകൾക്കിടയിൽ ഈ കുട്ടികളുടെ അടുപ്പം അലൻസിയർ അറിയാൻ ഇടവരുന്നതോടെ അവിടുത്തെ സിറ്റുവേഷൻ തന്നെ പാടെ മാറുകയാണ്.
4: അതാണ് രാമനാഥന്റെ വീട്.
3: റിലേറ്റീവ്സ്
4: അല്ല, നാഗവല്ലിന്റെ ലവ്.
3: ഓ, അതാരാ?
4: അവരിവിടെ പണ്ട് പെർഫോം ചെയ്യാൻ വന്നിരുന്ന തമിഴ് ഡാൻസർ ആയിരുന്നു. നമ്മൾ അപ്പൂപ്പന് അവർക്ക് താമസിക്കുന്ന സ്ഥലം കൊടുത്തു.
3: എവിടെയോ?
4: ആ, ആ പെട്ടി ഉണ്ടോ? അതവരുടെ.
3: എവിടെയുണ്ട് ഇപ്പോ?
4: മരിച്ചു. കൊന്നാന്ന നാട്ടുകാര് പറയുന്നത്.
1: വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഈ സാഹചര്യങ്ങളെ വളരെ ഇമോഷണൽ ആയിട്ടും എന്നാൽ റിയലിസ്റ്റിക് ആയിട്ടുമാണ് ഡയറക്ടർ ഈ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോകുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിൽ അവർ ആ പഴയ പ്രശ്നങ്ങളെല്ലാം മറക്കുവോ, അതോ ഈ പുതിയ പ്രശ്നങ്ങൾ അവരെ എന്നേക്കുമായി അകറ്റുവോ എന്ന ചോദ്യങ്ങളുമായാണ് നാരായണിന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ അവസാനിക്കുന്നത്.

0: ഒപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുകസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in the vicinity, Pulaman, Kottarakara.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർവാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവാ ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹീ തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ ഔർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹീ.
0: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
0: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇടങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20-ന് നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ നെൽക്കതർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മപദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31-ന് രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം CK കാസിംഗ് MLA നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Blackboard.
1: നാരായണിന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയിലെ പെർഫോമൻസിലേക്കും മറ്റു വിശേഷങ്ങളിലേക്കും വന്നാൽ ശരിക്കും ഈ മൂന്ന് നടന്മാരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. കർക്കശക്കാരനായ മൂത്ത ചേട്ടനായിട്ട് അലൻ സിയർ സ്കോർ ചെയ്തപ്പോൾ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ നടക്കുന്ന രണ്ടാമനായി ജോജോ ജോർജ് തന്റേതായ നാച്ചുറൽ ശൈലിയിൽ കസറിയിട്ടുണ്ട്.
2: നിനക്ക് സ്വത്ത് കിട്ടിയാ പോരെ, എന്റെ നീ എടുത്തോ. പ്രശ്നം തന്നില്ലേ?
3: എനിക്ക് ആരുടെ അവതാരമൊന്നും വേണ്ട. ഇവിടുന്ന് എനിക്ക് എന്താണോ ഉള്ളത് അതാണ് ഞാൻ ചോദിച്ചത്. ലീഗലി എനിക്ക് കിട്ടേണ്ടത്.
1: പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ആക്ടിംഗ് തന്നെയാണ്. ലണ്ടനിൽ സെറ്റിൽഡ് ആയ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആ ഇളയ മകന്റെ സങ്കടങ്ങളും ഫാമിലി ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സുമൊക്കെ സുരാജിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലും ഡയലോഗ് ഡെലിവറിയിലും വളരെ പെർഫെക്റ്റ് ആയി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്.
4: രഞ്ജിഷ് എന്ന് വെച്ചാ വേദന, പെയിൻ. ഈ പാട്ടിലെ കവി അയാളുടെ എക്സ് ലവറിന്റെ അടുത്ത് തിരിച്ചു വരാൻ പറയാ. വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കൂടി.
1: അതുപോലെ തന്നെ ആ പുതിയ ജനറേഷൻ കുട്ടികളായിട്ട് വന്നവരും ഒപ്പം നാരായണി അമ്മയായി അഭിനയിച്ച താരവും തങ്ങളുടെ റോളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കിയാൽ ആ തറവാട്ട് വീടിനുള്ളിലെ ടെൻഷനും കോൾഡ് വാറും ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ക്യാമറ വർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബീജം അതെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു ഇമോഷണൽ മൂഡ് നിലനിർത്താൻ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
2: എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
5: നീയൊക്കെ വിചാരിക്കുന്ന പോലെ അമ്മ ഇവനോട് ക്ഷമിച്ചൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിന്നെക്കാളൊക്കെ നന്നായിട്ട് അമ്മ എനിക്കറിയാം. അമ്മയ്ക്ക് ഇവനോട് വെറുപ്പാ.
3: പറ സേതുട്ടാ, അമ്മ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ? ബാധർന്നുണ്ടെങ്കിൽ പറ
2: പോട്ടാളുണ്ടാകുന്നതിനും സ്നേഹമില്ലാത്ത ജന്തുക്കള് ഇനി എന്നെ മോനം വിളിച്ച മതി. ഇതെന്താ പ്ലാനാ? എല്ലാത്തിനും ഒരുമിച്ച് സ്നേഹത്തോടെ കാണുന്ന എനിക്ക് തോന്നിപ്പോയി.
1: പക്ഷെ ഇത്രയൊക്കെ വലിയൊരു സ്റ്റാർ കാസ്റ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്റ്റോറി ലൈനും ഒക്കെ ഉണ്ടായിട്ടും ഒരു വൺ ടൈം വാച്ച്, അതെ ഒറ്റത്തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി, അത്രയേ ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളൂ. വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തരാൻ കെൽപ്പുള്ള കഥയായിരുന്നിട്ടും എവിടെയൊക്കെയോ ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെയും ചിലയിടങ്ങളിൽ വല്ലാതെ ലാഗ് അടിക്കുന്നത് പോലെയും നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കാണാം എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് നാരായണിന്റെ മൂന്നാൺമക്കൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷം ഇതോടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിങ്, കേൾക്കാം ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ജീവി. എന്തായാലും ഒരു മാസം കൂടി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഓണത്തിന്. ഓണത്തിന് മലയാളികളെ സംബന്ധിച്ച് സദ്യ ഇല്ലാതെ ചിന്തിക്കാൻ കൂടി കഴിയില്ല. സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സദ്യ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ചോറ് കഴിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല കേട്ടോ. കേരളത്തില് ഓണത്തിന് മുൻപ് ഏകദേശം 25,164 ടൺ അരിയാണ് എത്തിക്കുന്നത്. അതായത് മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ കൃത്യമായിട്ടും എല്ലാ സാധനങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ഈ പറഞ്ഞ കണക്കില് ഏകദേശം 5,164 ടൺ സപ്ലൈകോ വിൽപ്പനശാലകൾ വഴിയും 20,000 ടൺ റേഷൻ കടകൾ വഴിയും ആയിരിക്കും വിതരണം ചെയ്യുക. ആന്ധ്ര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ മഴയും സംഭരണികളിൽ ജലനിരപ്പും കുറവായ സാഹചര്യത്തില് നെൽകൃഷി ഇക്കുറി വളരെ കുറവ് തന്നെയാണ്. കേരളത്തിലെ അരിവില പ്രധാനമായിട്ടും വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ റീസൺ തന്നെയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓണത്തിന് മുൻപേ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അരിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ 25,164 ടൺ അരി എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷ്യം. ഇത് കൂടാതെ തന്നെ നമ്മുടെ റേഷൻ വിഹിതമായിട്ട് നൽകുന്ന അരിയുടെ അളവ് കൂടി ചേരുമ്പോൾ ഏകദേശം 1.29 ലക്ഷം ടൺ അരി വരുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ മലയാളികൾക്ക് എന്തായാലും സന്തോഷിക്കാം. അതുപോലെ തന്നെ സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഓഗസ്റ്റ് 8 ആരംഭിക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് ഈ ഓണച്ചന്തകളൊക്കെ തന്നെ ഉണ്ടാകും. 25 ഇത് സമാപിക്കുകയും ചെയ്യും കേട്ടോ. 1100 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട്, 800 സിസിയിൽ താഴെയുള്ള 4-ചക്ര വാഹനം, കൃഷിയോഗ്യമല്ലാത്ത 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം എന്നിവയുള്ള അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡ് നൽകുന്നതും പരിഗണനയിലാണെന്നും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഓണത്തെ വരവേൽക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ സഹായങ്ങളാണല്ലേ ഇത്തരത്തിലുള്ളതൊക്കെ. അപ്പം ബാക്കി തയ്യാറെടുപ്പുകൾ കൂടി വേണം നമുക്ക്. ഓണത്തിന് ഭക്ഷണം മാത്രം പോരാ, വലിയൊരു ചെലവ് തന്നെയാണ് വരുന്നത്. എന്തായാലും ഇപ്പോഴേ കുറച്ച് സേവിങ്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം വരുന്ന ഓണം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ആഘോഷിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എസ്സി എസ്ടി ഒഇസി വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. ഒബിസി ജനറൽ കാറ്റഗറി ഇഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട ടി കെ ഡി എം സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: സഹകരണ മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന കോ എയർ വിമാന സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുകയാണ്. യെസ്, വിശദമായി പറയാം ടേക്ക് എ ബ്രേക്കിലൂടെ. സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം 31st നടത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് അടുത്ത വർഷം ഏപ്രിലോടെ ഈ ഒരു സർവീസ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ മേഖലയിൽ നിന്ന് നിക്ഷേപ സമാഹരണം നടത്തി വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തതോടുകൂടിയാണ് ഈ രജിസ്ട്രേഷൻ നടപടികളിലേക്കൊക്കെ കടക്കുന്നത്. രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാലും സഹകരണ സംഘത്തിന്റെ കീഴിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങും എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. 55% ഓഹരികൾ സഹകരണ സംഘത്തിനും ബാക്കി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കാനാണ് ഇപ്പോൾ നിലവിൽ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 2 വാടകയ്ക്കെടുത്ത് കേരളത്തിനകത്തും ബംഗളൂരു, കോയമ്പത്തൂർ, മംഗളൂരു, ചെന്നൈ, മധുരൈ എന്നിവിടങ്ങളിലേക്കും സർവീസ് നടത്തുന്നത്. ഇതെല്ലാം ആലോചനയിലുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ റൂട്ട്, ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും കൃത്യമായിട്ടും അറിയാൻ സാധിക്കുക. അപ്പോൾ ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിനോടൊപ്പം തന്നെ പരിഗണനയിലുണ്ട് കേട്ടോ. എന്തായാലും കുറേ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ ഈ ഒരു കോ എയർ വിമാന സർവീസ് അടുത്ത വർഷം ഏപ്രിലോടെ തുടങ്ങുമെന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായി തന്നെ കാണാം. അതിന്റെ പ്രാഥമിക നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. വരട്ടെ എങ്ങനെ വികസനങ്ങളൊക്കെ ഓരോന്നായിട്ടല്ലേ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

ടേക്ക് എ ബ്രേക്ക്. തിരികെ നാം ടേക്ക് എ ബ്രേക്കിലേക്ക്. ശരിക്കും ഇനി പറയുന്നത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണെങ്കിലും നമ്മളൊക്കെ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതായത് രാജ്യത്ത് യൂറിയ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് അമോണിയ നേരിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. 82% നൈട്രജൻ അടങ്ങിയിട്ടുള്ളതിൽ യൂറിയയേക്കാൾ ചിലവ് കുറഞ്ഞതും മികച്ച വിളവ് ലഭിക്കുന്നതുമാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ വിജ്ഞാപന പ്രകാരം ജലാംശമില്ലാത്ത അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ വളനിർമ്മാണ കമ്പനികൾക്ക് 3 വർഷത്തേക്കാണ് അനുമതി നൽകിയിരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെയും ഇങ്ങനെ അമോണിയ നേരിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അനുമതിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ. വാതക ചോർച്ചയുള്ള സാധ്യതയുള്ളതിനാൽ പാചകവാതക വിതരണത്തിന് സമാനമായ ശൃംഖലയും സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായി വരും ഇത്തരത്തില് അമോണിയ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ വിളകളുടെ വേരുകൾക്ക് സമീപം മണ്ണിലേക്ക് കുത്തിവെച്ചാണ് അമോണിയ പ്രയോഗിക്കുന്നത് എന്നതിനാൽ പ്രത്യേക ഉപകരണങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ച തൊഴിലാളികളും ഇതിന് അത്യാവശ്യമായി വരും. ഒരേ വിള മാത്രം വൻതോതിൽ കൃഷി ചെയ്യുന്നത് വലിയ നേട്ടം തന്നെയാണ്. അത്തരത്തിൽ കൃഷി ചെയ്യുന്ന വലിയ തോട്ടങ്ങൾക്കാണ് ഈ ഒരു അമോണിയ വളപ്രയോഗം കൂടുതൽ പ്രയോജനകരമായിട്ട് മാറുക. എന്നാൽ ചെറിയ സ്ഥലങ്ങളിൽ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്ന കേരളം പോലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇത് പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് കൃഷി ശാസ്ത്രജ്ഞരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ US, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് അമോണിയ നേരിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ ICR കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നടന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിക്ക് അമോണിയ നേരിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അനുമതി ഇല്ലായിരുന്നു. ഇപ്പൊ കേന്ദ്രം അതിന് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സേഫ്റ്റിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ മലയാളികളൊക്കെ ഇപ്പൊ കൃഷിയിൽ നിന്ന് ഒരല്പം വലിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ബൾക്കായിട്ട് ഒരു വിള തന്നെ ഒരുപാട് കൃഷി ചെയ്യാത്തതുകൊണ്ട് അമോണിയയുടെ ഈ ഒരു ഡയറക്റ്റുള്ള പ്രയോഗം ഇവിടെ പോസിബിൾ ആകാൻ സാധ്യതയില്ല എന്നാണ് ശാസ്ത്രജ്ഞരൊക്കെ കണ്ടെത്തുന്നത്. ഇനി വരാൻ സാധ്യതയുണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു വാഹനമെങ്കിലും സ്വന്തമായിട്ടില്ലാത്ത ഒരാൾ പോലും കാണില്ല. പണ്ട് കാലത്ത് ഒരു വീട്ടിൽ ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും വാഹനങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിലും ഇങ്ങനെ ഓരോ ദിവസവും അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ റോഡുകൾ താങ്ങുന്നതിനപ്പുറം വാഹനങ്ങൾ ഇവിടെ നിരത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് ഈ BS6 വാഹനങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ പുക പരിശോധനയുടെ കാലാവധി എന്തായാലും നീട്ടിയിട്ടുണ്ട്. അതായത് 6 വർഷത്തിൽ താഴെ പഴക്കമുള്ള BS6 വാഹനങ്ങൾക്ക് ഇനി ഓരോ വർഷവും നമ്മളിങ്ങനെ പുക പരിശോധനാ ടെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരില്ല. ശരിക്കും പറഞ്ഞാൽ ആശ്വാസം. ഇത്തരം വാഹനങ്ങളുടെ പുകപരിശോധന സർട്ടിഫിക്കറ്റിന്റെ, അതായത് PUC കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിട്ട് നീട്ടാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച് കരട് ചട്ട ഭേദഗതി കേന്ദ്രം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. 6 മുതൽ 10 വർഷം വരെയുള്ള BS6 വാഹനങ്ങളുടെ PUC കാലാവധി 1 വർഷമായിരിക്കും. 10 വർഷത്തിന് മുകളിലുള്ളതാണെന്നുണ്ടെങ്കിൽ 6 മാസം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ ഉറപ്പായിട്ടും പുക പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. 6 വർഷത്തിൽ താഴെ പഴക്കമുള്ള ബസ്സുകൾ അടക്കമുള്ള BS6 ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ PUC കാലാവധി 2 വർഷമായിരിക്കും. BS4 വാഹനങ്ങൾ 6 വർഷത്തിലൊരിക്കൽ പുക പരിശോധന നടത്തി. BS1, BS2, BS3 എന്നിവയ്ക്ക് 3 മാസവും. അങ്ങനെ ഓരോ കാലാവധിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാലാവധിയിലെ മാറ്റങ്ങൾ ഏതാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. BS1, BS2, BS3 ആണെന്നുണ്ടെങ്കിൽ 3 മാസം. 3 മാസം കൂടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് നിങ്ങൾ വാഹനം ഉൾപ്പെടുന്നതെങ്കിൽ കൃത്യമായിട്ടും പുക പരിശോധന നടത്തിയിരിക്കണം. BS4 ആണെന്നുണ്ടെങ്കിൽ 6 മാസം. BS6 ആണെന്നുണ്ടെങ്കിൽ വ്യക്തിഗത ആവശ്യത്തിനുള്ള നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, നമ്മുടെ പേഴ്സണൽ യൂസിൽ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യ 6 വർഷത്തേക്ക് 3 വർഷം വീതവും, 6 മുതൽ 10 വർഷത്തേക്ക് 1 വർഷം വീതവും, 10 വർഷത്തിന് മുകളിൽ 6 മാസവും എന്നുള്ളതാണ് കണക്ക്. ഇനി BS6 കാറ്റഗറിയിൽ വരുന്ന ബസ്സുകൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഉണ്ടല്ലോ, അതിൽ ആദ്യ 6 വർഷത്തേക്ക് 2 വർഷവും, 6 മുതൽ 10 വർഷത്തേക്ക് 1 വർഷവും, 10 വർഷത്തിന് മുകളിൽ 6 മാസവും എന്നുള്ളതാണ് കണക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹന പുക പരിശോധനയായിട്ട് ബന്ധപ്പെട്ട് കുറെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഈ പെട്രോളിലെ എഥനോളിന്റെ അളവ് മാറിയത് മൂലം പലർക്കും പൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമ്മളും പലപ്പോഴും ഇപ്പോൾ വാഹന പുക പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ ഫെയിൽ ആവുന്നുണ്ട്. എന്തായാലും അതെന്തുകൊണ്ടൊക്കെയാണെന്ന് കണ്ടുപിടിക്കട്ടെ കൃത്യമായിട്ടും. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ GV. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: വനവഴിയിൽ ഒരു അംഗീകാരം, അങ്ങനെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഞാൻ ഇനി ഷെയർ ചെയ്യുന്നത്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് പുരസ്കാരം പറമ്പിക്കുളത്തെ ഗൈഡായിട്ടുള്ള എൻ മുരുകേശന് ലഭിച്ചിരിക്കുകയാണ്. മുരുകേശന് നന്നായിട്ട് കാടിനെ അറിയാം, കാടിന് മുരുകേശനെയും. കാടറിയുന്ന ആൾക്ക് അർഹതയുള്ള അംഗീകാരം എന്നാണ് എല്ലാവരും പറയുന്നത്. സുങ്കം ഉന്നതിയിലെ മലശ്ശർ വിഭാഗത്തിൽ നിന്നുള്ള പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ഗൈഡ് മുരുകേശൻ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ ഈ ഒരു എക്സലന്റ് അവാർഡ് കരസ്ഥമാക്കുമ്പോൾ 100,000 രൂപയും ഈ അവാർഡിനോടൊപ്പം അദ്ദേഹത്തിന് ലഭിച്ചു കേട്ടോ. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രം വനംവകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കൈമാറുന്നത്. വനപാലകർ, ഫോറസ്റ്റ് ഗാർഡുമാർ, വാച്ചർമാർ, ട്രൈഗർ ട്രാക്കർമാർ, നാച്ചുറലിസ്റ്റുകൾ, പ്രൊട്ടക്ഷൻ അസിസ്റ്റന്റുമാർ തുടങ്ങിയ കടുവാ സംരക്ഷണത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഫീൽഡ് ജീവനക്കാർക്കാണ് ഇത്തരം

കാര്യത്തിൽ ഒരു പുരസ്കാരം നൽകുന്നത്. 28 വർഷമായിട്ട് പറമ്പിക്കുളം കാട്ടിൽ ഗൈഡായിട്ടുള്ള മുരുകേശൻ 9 ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പറമ്പിക്കുളത്തെ മുൻ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് തോമസ് നെൽസണും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി സുജനപാലനുമായിരുന്നു ഇദ്ദേഹത്തിന്റെ വഴികാട്ടികൾ. പ്രമുഖർക്ക് കാടിന്റെ ജൈവ വൈവിധ്യവും സസ്യജന്തു സമ്പത്തും ശാസ്ത്രീയമായി പരിചയപ്പെടുത്താൻ നിയോഗിക്കപ്പെടുന്നത് മുരുകേശനാണ്. ഇത് കാടിനും കാടിന്റെ മക്കൾക്കും ലഭിച്ച ബഹുമതിയാണെന്ന് മുരുകേശൻ പറയുന്നു. അപ്പൊ മുരുകേശന്റെ ആ ഒരു സ്റ്റോറി നോക്കുമ്പോണ്ടല്ലോ, വർഷങ്ങളായിട്ട് 28 വർഷമായിട്ട് ഈ ഒരു പറമ്പിക്കുളം കാട്ടില് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. പറഞ്ഞതുപോലെ ഒരുപക്ഷെ കാടിന്റെ ഓരോ മുക്കുമൂലയും കൃത്യമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാടിന് വേണ്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തേടിയെത്തിയ ഈ ഒരു ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് പുരസ്കാരം എന്ന് പറയുന്നത് ആ നാടും ആ ഉദ്യോഗസ്ഥരും എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആഘോഷമാക്കി മാറ്റുന്നത്. എന്തായാലും മുരുകേശൻ കൺഗ്രാറ്റ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജീവി. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോക ഭൂപടത്തിൽ വിഴിഞ്ഞം ഇടം പിടിക്കുമ്പോൾ ശരിക്കും കടൽ വഴിയുള്ള ചരക്ക് നീക്കം മാത്രമല്ല, റോഡ് വഴിയുള്ള ചരക്ക് നീക്കവും ഉടൻ നടക്കാൻ പോവുകയാണ്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ആരംഭിക്കാൻ പോകുന്നത്. ദേശീയപാത അതോറിറ്റിയുമായിട്ട് സഹകരിച്ചായിരിക്കും ഈ ഒരു പദ്ധതി. ഇതുവഴി വിഴിഞ്ഞം രാജേന്ദ്ര തുറമുഖ തിറക്കുന്നതും അവിടെ നിന്ന് കയറ്റി അയക്കാനുമുള്ളതുമായിട്ടുള്ള കണ്ടെയ്നറുകളുടെ നീക്കം റോഡ് വഴിയാക്കുന്ന എക്സ്ട്രീം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് MSC ഉൾപ്പെടെയുള്ള വിവിധ കമ്പനി പ്രതിനിധികൾ കസ്റ്റംസ് അധികൃതരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. കപ്പലുകൾക്കും പ്രവേശനാനുമതി നൽകുന്നതിലെ കാലതാമസം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് കസ്റ്റംസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ ബാലരാമപുരത്തും ട്രിവാൻഡ്രത്തും സ്പിന്നിംഗ് മില്ലുകളും സ്റ്റോറേജ് സംവിധാനവും സജ്ജമാക്കുമെന്നാണ് വ്യവസായ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നിവയെ സൂചിപ്പിക്കുന്ന എക്സിമിന്റെ ഭാഗമായുള്ള ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രിയായിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം കൂടി വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും വികസനം വരുമെന്നുള്ളൊരു കാര്യം കൂടിയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ചെറുകിട സംരംഭകരെ ഒന്നും ശരിക്കും ചെറുതായിട്ട് കാണരുത്. നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. 2023 മുതലേ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് സബ്സിഡികൾ മുടങ്ങിക്കിടക്കുകയാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ചെറുകിട സംരംഭകരെ തന്നെയാണ് കേട്ടോ. സബ്സിഡി കുടിശ്ശിക ലഭിക്കാത്തതും അസംസ്കൃത വസ്തുക്കളുടെ ദൗർബല്യവും കാരണമാണ് സംസ്ഥാനത്തെ ചെറുകിട സംരംഭകർ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത്. 2023 മുതലാണ് ഞാൻ ഈ പറഞ്ഞ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സബ്സിഡികൾ ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് കിടക്കുന്നത്. അതൊരുപാട് വ്യവസായികളെ ശരിക്കും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കേട്ടോ. യൂണിറ്റുകളും പൂർണ്ണമായി അടച്ചുപൂട്ടലിന്റെയും ജപ്തി നടപടികളുടെയും വക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മിഷനറികൾ വാങ്ങുന്നതിനായിട്ട് വ്യവസായ വകുപ്പ് വഴി അനുവദിക്കേണ്ട 15 മുതൽ 40% വരെയുള്ള സബ്സിഡി തുകയാണ് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രം 40 കോടി രൂപയോളം ഈ ഇനത്തിൽ വ്യവസായികൾക്ക് ലഭിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. കൃത്യസമയത്ത് ഈ ഒരു സബ്സിഡി തുക ലഭിക്കാത്തത് സംരംഭകർക്ക് കനത്ത പ്രഹരമാണ്. ഫണ്ടിന്റെ ലഭ്യത കുറവാണ് തുക മുടങ്ങാനായിട്ടുള്ള കാരണമെന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായിട്ട് പലയിടവും പല പരാതികളും ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ അതിനൊരു നടപടികളൊന്നും ഇല്ല എന്നാണ് ഇവരുടെ പരാതി. യൂണിറ്റുകൾക്ക് ലഭിക്കാനുള്ള നിശ്ചിത തുക ഉടൻ നൽകിയാൽ മാത്രമേ സംരംഭകർക്ക് ആശ്വാസമാകൂ എന്നാണ് പറയുന്നത്. കൂടാതെ പ്രതിസന്ധിയിലായ ചെറുകിട സംരംഭകർക്ക് കോവിഡ് കാലത്ത് നൽകിയതിന് സമാനമായിട്ട് എമർജൻസി ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും നൽകണമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഒരു സ്കീമ് പ്രകാരം ഈടില്ലാത്ത വായ്പ നൽകാൻ തീരുമാനമുണ്ടെങ്കിലും പല ബാങ്കുകളും ഇത്തരത്തിൽ വായ്പ നൽകുന്നില്ല. അതിനാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ശരിക്കും ഒരു വലിയ ഘടകമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. KSSIA കീഴിൽ സംസ്ഥാനത്ത് 25,000 യൂണിറ്റുകളാണുള്ളത്. ഇതിൽ പല യൂണിറ്റുകളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം സംരംഭങ്ങളുടെ പ്രവർത്തനത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. കൂടാതെ ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കാത്തതും വ്യവസായങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിച്ചില്ലെങ്കിൽ പല സംരംഭങ്ങളും പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യമെന്നാണ് അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ ചെറുകിട സംരംഭകരൊക്കെ കടന്നു പോകുന്നത്. അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെയും കൂടി ലക്ഷ്യം തന്നെയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ശിന്ദ്രിണിയിൽ 18 ഉഭയജീവികളെയും 28 ഉരഗജീവികളെയും പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. വനംവകുപ്പും ശിന്ദ്രിണി വന്യജീവി സങ്കേതവും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും ചേർന്ന് ജൂലൈ 17 മുതൽ 20 വരെ നടത്തിയ ഒരു കണക്കെടുപ്പിലാണ് കേട്ടോ പുതിയ ഇനം ജീവികളെ കണ്ടെത്തിയിട്ടുള്ളത്. സർവേയില് 67 ഇനം ഉഭയജീവികളെയും 76 ഉരഗങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് പലതവണ ഉഭയജീവികൾ ഉരഗങ്ങളിലും പ്രത്യേക സർവേ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രകൃതി നിരീക്ഷകരും അടങ്ങുന്ന സംഘം ഒരേ സമയം വന്യജീവി സങ്കേതത്തിലെ പല പ്രദേശങ്ങളിൽ 4 ദിവസത്തോളം തങ്ങി ഉഭയ ഉരഗജീവി സർവേ നടത്തുന്നത്. വന്യജീവി സങ്കേതത്തിലെ ഉയരം കൂടിയ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ മനോഹരി ഇലത്തവള, പച്ച ഈറ്റത്തവള, തെക്കൻ ചുറിയൻ തവള, അഗസ്ത്യ പച്ചോലൻ, ഓറഞ്ച് ചുണ്ടൻ എന്നീ പശ്ചിമഘട്ടത്തിലെ അത്യപൂർവ ഇനങ്ങളാണ്. ഇവ ലോകത്തിൽ അഗസ്ത്യമല ബയോസ്ഫറിൽ മാത്രം കാണപ്പെടുന്നവയാണ്. സർവേയിൽ രേഖപ്പെടുത്തിയ ഒരിനം തവളയെയും പല്ലിയെയും കച്ചവാലൻ പാമ്പിനെയും വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കണം എന്നാണ് സർവേ സംഘം അഭിപ്രായപ്പെടുന്നത്. സർവേയിൽ രേഖപ്പെടുത്തിയ മൊത്തം 67 ഉഭയജീവികളിൽ 55 പശ്ചിമഘട്ട തദ്ദേശ ജാതികളാണ്. ചേലക്കറുമ്പി, പച്ച, ഈറ്റത്തവള, ചെറിയ ഇലത്തവള വിഭാഗത്തിലുള്ളവയെയും IUCN ചുവപ്പ് പട്ടിക പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെടുന്ന 32 ഇനങ്ങളെയും ഈ സർവേയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. കാലിക്കറ്റ് സർവകലാശാല, കേരള വന ഗവേഷണ സ്ഥാപനം തുടങ്ങി 10 വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മലബാർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റി, ഇക്കോളജിക്കൽ കൺസർവേഷൻ സൊസൈറ്റി തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽ നിന്നുമായിട്ട് 30 വോളണ്ടിയർമാരും അത്ര തന്നെ വനപാലകരും ഈ ഒരു പരിപാടിയിൽ, ഈ ഒരു റിസർച്ചിൽ പങ്കെടുക്കുകയുണ്ടായി കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ അപ്ഡേഷൻസ് അവസാനിക്കുന്നില്ല. ഈ പോൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. അത്യുഷ്ണത്തിന്റെ പിടിയിലായ ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീകൾ നിയന്ത്രണാതീതമായിട്ട് പടരുകയാണ്. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമന ഉപാധികളും ചീറ്റിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിനെയും മറികടന്ന് തീ ഇങ്ങനെ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ പല വിഷ്വൽസും നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിലെ പ്രധാന നഗരമായിട്ടുള്ള ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ വരെ തീ എത്തിയിരിക്കുകയാണ്. മേഖലയിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. എങ്കിലും പുതിയ ഉഷ്ണതരംഗം പ്രവചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സിമ്പിൾ കാര്യമല്ല. ഇതിന്റെ ഒരു സാറ്റലൈറ്റ് വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് ഈ കാട്ടു തീ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് 2500 അഗ്നിരക്ഷാ സേനാംഗങ്ങളും 1500 സൈനികരും 1200 പോലീസുകാരും രംഗത്തുണ്ട്. ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കാട്ടു തീകളിൽ ഒന്നാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 22-നാണ് ഫ്രാൻസിലെ ജിറോണ്ടിൽ കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടത്. ഏതാണ്ട് ഇതേ സമയത്ത് സ്പെയിനിലും വലിയ കാട്ടുതീ ഉണ്ടായി. 24-ന് സ്പെയിനിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. 325,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 210,000 ഹെക്ടർ വനഭൂമിയിൽ തീ ബാധിച്ചു കഴിഞ്ഞു. 3 മരണവും സംഭവിച്ചു കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാകട്ടെ. കേട്ടുകൊണ്ടേയിരുന്നുള്ളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ടേക്ക് എ ബ്രേക്ക്. പ്രിയദർശിനി വന്നതോടുകൂടി സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. പക്ഷെ അതിനിടയ്ക്ക് ചില സംഗതികളൊക്കെ ഉണ്ടായി. അറിഞ്ഞാണല്ലോ, പുരുഷന്മാർക്ക് സീറോ ടിക്കറ്റ് നൽകി, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും പൈസയും മേടിച്ചു. അങ്ങനെ പുരുഷന്മാർക്ക് സീറോ ടിക്കറ്റ് KSRTCയിലെ ബസ്സുകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. പരമാവധി ടിക്കറ്റ് പരിശോധകരെ നിയമിക്കാനാണ് പുതിയ നീക്കം. ഇൻസ്പെക്ടർമാരുടെ കുറവാണ് പരിശോധനയ്ക്ക് തടസ്സം. 789 ഇൻസ്പെക്ടർമാർ വേണ്ടിടത്ത് 311 പേരാണ് ശരിക്കുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവർക്ക് ആ ചുമതലയും നൽകിയിട്ടുണ്ട്. സീറോ ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നടപടിയാണെന്നാണ് പറയുന്നത്. അർഹതയില്ലാത്തവർക്ക് സൗജന്യ ടിക്കറ്റ് നൽകിയതായി കണ്ടെത്തുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിജിലൻസ് പരിശോധനയിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കണ്ടെത്തിയതോടെയാണ് കേട്ടോ സാധാരണ സർവീസുകളിലും വ്യാപക പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഇതുവരെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലായിരുന്നു പ്രധാനമായിട്ടും പരിശോധന നടത്തിയിരുന്നത്. ഈ മാസം തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് പുറത്തുവന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന ഒരു വനിതയ്ക്ക് കണ്ടക്ടർ 9 ഗ്രൂപ്പ് ടിക്കറ്റുകൾ നൽകിയെന്നാണ് കണ്ടെത്തൽ. യാത്രക്കാരുടെ എണ്ണം കൃത്യമായി വർദ്ധിപ്പിച്ച് രേഖകളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിലെ വിലയിരുത്തൽ. തുടർന്ന് നടത്തിയ പരിശോധനകളിലും സമാന രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസിന്റെ അന്വേഷണവും ചെക്കർമാരുടെ എണ്ണവും ഒക്കെ കൂട്ടാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, രാത്രിയാവുമ്പോൾ നമ്മളിൽ പലരും ഓർമ്മകളുടെ ഒരു പഴയ പുസ്തകം തുറക്കാറുണ്ട്. അതിൽ നഷ്ടപ്പെട്ട പ്രണയമുണ്ട്, അകന്നുപോയ സുഹൃത്തുക്കളുണ്ട്, കൈവിട്ടുപോയ അവസരങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ പഴയ കാലമായിരുന്നു ഏറ്റവും മനോഹരം എന്നാണ്. എന്നാൽ സത്യം അതല്ല. കടന്നുപോയത് മനോഹരമായിരുന്നിരിക്കാം, പക്ഷേ അതൊരിക്കലും അവസാനമല്ല. കൊഴിഞ്ഞുപോയ ഇലകളെ നോക്കി കരയുന്ന മരങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം വരാനിരിക്കുന്ന വസന്തത്തിൽ തളിർക്കാനിരിക്കുന്ന പുതിയ ഇലകളെക്കുറിച്ച് ആ മരങ്ങൾക്ക് നന്നായി അറിയാം. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഇന്നലകളുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കൈകളിലുള്ള സന്തോഷങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു. കഴിഞ്ഞുപോയ കാലം നമുക്ക് പാഠങ്ങൾ നൽകി. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം, അത് നമ്മളോട് പറയുന്നത് പോയതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരുപാട് അടുപ്പമുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ കാലക്രമേണ നമ്മിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവും. സ്കൂളിലോ കോളേജിലോ നമ്മൾ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന പലരും ഇന്ന് ഫോൺ കോണ്ടാക്റ്റിലെ വെറും പേരുകൾ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടാവും. അതോർത്ത് സങ്കടപ്പെടുന്നതിന് പകരം നിങ്ങളൊന്ന് ചുറ്റും നോക്കി, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നഘട്ടങ്ങളിൽ നിങ്ങളുടെ തോളിൽ കൈയിട്ട് ഞാനില്ലേ കൂടെ എന്ന് പറയാൻ ഇന്ന് ചില മനുഷ്യർ നിങ്ങളുടെ കൂടെയില്ലേ. ഒരുപക്ഷെ നിങ്ങളുടെ പഴയകാലം അറിയാത്ത, എന്നാൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ മനസ്സിലാക്കുന്ന പുതിയ സുഹൃത്തുക്കൾ, അവർ നിങ്ങൾക്ക് ലഭിച്ച വലിയൊരു സമ്മാനമല്ലേ. പഴയ കൂട്ടുകാർ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണെങ്കിൽ ഇന്നുള്ളവർ നിങ്ങളുടെ യാഥാർത്ഥ്യമാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ നമ്മെ സ്നേഹിക്കാൻ കടന്നു വന്ന ഈ പുതിയ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം പോയവരെക്കാൾ എത്രയോ സുന്ദരമാണ് നമ്മെ തേടി വന്നവർ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പ്രണയം പലരുടെയും ലൈഫിൽ വലിയൊരു മുറിവായി അവശേഷിക്കുന്ന ഒന്നാണ് ഈ പ്രണയം. ഒരാൾ നമ്മളെ വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രണയം തകരുമ്പോൾ ലോകം അവസാനിച്ചു എന്ന് ചിന്തിച്ചവരാണ് നമ്മളിൽ പലരും. ആ വ്യക്തിയില്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് കരുതി കണ്ണീർ വാർന്നിട്ടുണ്ടാവും. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? അന്ന് ആ ബന്ധം തകർന്നുകൊണ്ടല്ലേ ഇന്ന് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന, നിങ്ങളുടെ കുറവുകളെ പോലും സ്നേഹിക്കുന്ന മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള വലിയൊരു ആത്മവിശ്വാസം നിങ്ങൾ നേടിയെടുത്തത്? പഴയ പ്രണയം നൽകിയത് വേദനയാണെങ്കിൽ, പുതിയ കാലം നിങ്ങൾക്ക് നൽകിയത് പക്വതയാണ്, അതിലുപരി സമാധാനമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നേ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷെ?
1: അവനോട് ചോദിക്കും.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന് ബാ പോവാ.
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നാം ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ടാവും. സ്വപ്നം കണ്ട ജോലി ലഭിക്കാതെ വന്നപ്പോൾ, ആഗ്രഹിച്ച ആ വിജയം കൈവരിക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മളാകെ തകർന്നു പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ ലോകത്ത് തനിക്കൊന്നും നേടാൻ കഴിയില്ലെന്ന് നിരാശപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അടഞ്ഞ ഓരോ വാതിലുകൾക്കും പകരം മറ്റൊരു വലിയ വാതിൽ നമുക്കായി തുറക്കപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. അന്ന് ആ ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഈ കാണുന്ന മാറ്റങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. പരാജയങ്ങളിൽ തട്ടി വീഴുമ്പോൾ നമ്മൾ കരുതുന്നത് അത് അവസാനമാണ് എന്നാണ്. എന്നാൽ വീഴ്ചകളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പോയതിനേക്കാൾ എത്രയോ മനോഹരമായ പുതിയൊരു വിജയതീരത്താണ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, എനിക്ക് ആ പഴയ എന്നെ തന്നെ തിരികെ വേണം എന്ന്. ആക്ച്വലി ആ പഴയ നിങ്ങൾ ആരായിരുന്നു? വളരെ പെട്ടെന്ന് മറ്റുള്ളവരെ വിശ്വസിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിക്കറിയുന്ന, ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ഇന്നത്തെ ഈ നിങ്ങളോ ഒരുപാട് വേദനകൾ സഹിച്ച് വീഴ്ചകളിൽ നിന്ന് സ്വയം എഴുന്നേറ്റ് നടക്കാൻ പഠിച്ച, അനുഭവങ്ങൾ കൊണ്ട് പദം വന്ന ഒരു വ്യക്തിത്വമാണ് ഇന്നത്തെ ഈ നിങ്ങൾ. നിങ്ങളുടെ പഴയ കാലത്തെ ആ നിഷ്കളങ്കത മനോഹരമായിരുന്നെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇന്നത്തെ നിങ്ങളുടെ കരുത്ത് അതിനേക്കാൾ എത്രയോ മനോഹരമാണ്. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങുക. പഴയ കാലത്തെ ആ ദുർബലനായ വ്യക്തിയേക്കാൾ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് എവിടെ വരെ എത്തിയ ഇന്നത്തെ നിങ്ങളെ സ്നേഹിക്കുക. കാരണം പോയ നിങ്ങളെക്കാൾ എത്രയോ കരുത്തുറ്റവനാണ് ഇന്നത്തെ ഈ നിങ്ങൾ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടും ഒരു കാര്യമില്ല. എന്നാൽ ഇനി വരാനിരിക്കുന്ന കാലം അങ്ങനെയല്ല. അത് എഴുതപ്പെടാത്ത ഒരു പുസ്തകമാണ്. അതിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് ആർക്കറിയാം. നാളെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പുതിയ ഫോൺ കോൾ, നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ മനുഷ്യർ, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന പുതിയ സ്ഥലങ്ങൾ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഭാവി എന്നത് ഒരു വലിയ ക്യാൻവാസാണ്. അതിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിറങ്ങൾ നൽകുക. കഴിഞ്ഞ കാലത്തെ ഇരുണ്ട നിറങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ നാളെയുടെ ക്യാൻവാസിലേക്ക് പുതിയ പ്രതീക്ഷകളുടെ നിറങ്ങൾ നൽകാൻ സാധിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്നത്തെ ഈ രാത്രി അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ പഴയകാല ഭാരങ്ങളെല്ലാം രാത്രിയുടെ ഇരുട്ടിലേക്ക് ഒന്നിറക്കി വെക്കുക. നഷ്ടപ്പെട്ടവയെക്കുറിച്ച് ഓർത്ത് ഇനി ഒരു കണ്ണുനീർ തുള്ളി പോലും പൊഴിക്കാതിരിക്കുക. കാരണം അവയെല്ലാം ഇന്നലെയുടെ കഥകൾ മാത്രമാണ്. നിങ്ങൾക്ക് ലഭിച്ച പുതിയ നല്ല കാര്യങ്ങളെ, പുതിയ മനുഷ്യരെ, പുതിയ അനുഭവങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. നാളെയുടെ പ്രഭാതം നിങ്ങൾക്കായി പുതിയൊരു ലോകം തുറന്നു വച്ചിട്ടുണ്ട്. ആ ലോകത്ത് നിങ്ങൾക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്, അതിലേറെ സ്നേഹിക്കാനുണ്ട്. പോയതിനേക്കാൾ എത്രയോ മനോഹരമായ ഒരു ജീവിതം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടൂ.
2: മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.